ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിൻ്റെ പ്രാരംഭ പാഠങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചരള വരിശകൾ, മധ്യസ്ഥായ വരിശകൾ, ജണ്ഡവരിശ, വക്രജണ്ഡ വരിശകൾ തുടങ്ങി നമ്മൾ അഭ്യസിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സപ്തതാള അലങ്കാരങ്ങളിൽ നമ്മൾ പാടുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 3 താളം, ധ്രുവതാളം, മധ്യതാളം, രൂപകതാളം എന്നീ 3 താളങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ചെമ്പതാളം. ചെമ്പതാളത്തിൻ്റെ അംഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലഘു, അനുദ്രുതം, ദ്രുതം എന്നീ 3 അംഗങ്ങളാണ് ചെമ്പതാളത്തിനുള്ളത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ചെമ്പതാളത്തിന് മിശ്രജാതി ആണ്. മിശ്രം എന്ന് പറയുമ്പോൾ 7 ഒരടിയും 6 വിരലുകൾ എണ്ണി വരുമ്പോൾ മിശ്രജാതി.

ടോട്ടൽ 7 വരും. ഒരടി കഴിഞ്ഞ് 6 വരലും. 1, 2, 3, 4, 5, 6, 7 ഇത്രയും ലഘുവാണ്. അതിനുശേഷം അനുദ്രുതം വരും. അനുദ്രുതം എന്ന് പറഞ്ഞാൽ ഒരടി മാത്രം. അതിനുശേഷം ദ്രുതം, അടിയും വീശും. ലഘുവും അനുദ്രുതം ദ്രുതം എങ്ങനെയാണ്? ചെമ്പതാളത്തിൻ്റെ അംഗങ്ങൾ മിശ്രജാതി ചെമ്പതാളത്തിലാണ് നമ്മൾ ഇന്ന് പാടുന്നത്. എൻ്റെ പേര് നീലമ്പേരൂർ സുരേഷ് കുമാർ. എന്നോടൊപ്പം ഇന്നിവിടെ പഠനത്തിനായി എത്തിയിരിക്കുന്നത് കടവന്ത്രയിലുള്ള ഗായത്രി, തൃപ്പൂണിത്തുറയിലുള്ള ദേവകി, കലൂരുള്ള ഐശ്വര്യ, എരമല്ലൂരുള്ള ആഗി, കങ്കരപ്പടിയിലുള്ള അന്നാമറിയ, പുനലൂരുള്ള ജെറുഷ എന്നിവരാണ്. സപ്തതാള അലങ്കാരത്തിലെ ചെമ്പതാള അലങ്കാരത്തിലേക്ക്

ഇനി രണ്ടാം കാലം പാടുമ്പോൾ ഒരടിയിൽ രണ്ട് സ്വരങ്ങൾ വരും. ഈ അലങ്കാരത്തിലെ രണ്ട് വരികൾ ചേരുമ്പോഴാണ് ഒരു താളവട്ടം പൂർത്തിയാകുന്നത്.

ഇനിയും നാലാം കാലം പാടുമ്പോൾ ഒരടിയിൽ എട്ട് സ്വരങ്ങൾ വരും. സരിഗ സരി സരി ഗമ രി ഗമ രി ഗ രി ഗമ പ ഗമ പ ഗമ ഗമ പ ദ മ പ ദ മ പ മ പ ദ നി പ ദ നി പ ദ പ ദ നി സ സ നി ദ സ നി സ നി ദ പ നി ദ പ നി ദ നി ദ പ മ ദ പ മ ദ പ ദ പ മ ഗ. ഇത്രയും വരികൾ ചേരുമ്പോഴാണ് ഒരു താളവട്ടമാകുന്നത്. പാടിക്കുള്ളൂ.

നാല് പ്രാവശ്യം ഈ വരിസകൾ മൊത്തം പാടുമ്പോഴേ താളത്തിൽ ക്രമീകരിച്ച് വരികയുള്ളൂ. അടുത്തതായി നമുക്ക് ത്രിപുട താളമാണ് പഠിക്കാനുള്ളത്. ത്രിപുട താളത്തിൻ്റെ അംഗങ്ങൾ ലഘു, ദ്രുതം, ദ്രുതം. ലഘു തിസ്ര ജാതിയാണ്. അപ്പോൾ നമ്മൾ ഒരടിയടിച്ച ശേഷം രണ്ട് വിരലെണ്ണുക, അപ്പം മൊത്തം മൂന്ന് ആകും, തിസ്ര ജാതിയാകും. തിസ്ര ജാതി ത്രിപുട താളം 1 2 3, അതിനുശേഷം രണ്ട് ദ്രുതം 1 2 1 2. അപ്പൊ ടോട്ടൽ

സപ്തതാളങ്ങളുടെ പഠനമാണ് ഈ അലങ്കാരത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായും താളമിട്ട് തന്നെ ഈ അലങ്കാരങ്ങൾ പാടാൻ ശ്രമിക്കുക. താളം ഉറയ്ക്കാൻ വേണ്ടിയാണ് ഈ അലങ്കാരത്തിന്റെ പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നത്. ബാക്കി രണ്ട് അലങ്കാരങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
2: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം തന്നെ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

ഇവിടെ സംഗീതം അനുവദിക്കൂ, മനസ്സിൻ മന്ത്രങ്ങൾ സ്വീകരിക്കൂ. ഗമപ ഗമപ ഗമപദ നിദപ ഗമപദ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: സിഗ്നേച്ചർ
2: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ
3: ഭരതനെ പറ്റിയും അദ്ദേഹത്തിന്റെ ചലച്ചിത്ര സങ്കല്പങ്ങളെപ്പറ്റിയും ഏറെ മുഖവുര ആവശ്യമുണ്ടെന്ന് കരുതുന്നില്ല. ആരവവും തകരയും ചാട്ടയും ചാമരവും കാതോട് കാതോരവുമൊക്കെ സിഗ്നേച്ചറിന്റെ അനേക അധ്യായങ്ങൾ വഴി പല കഷണങ്ങളായി ശ്രോതാക്കളിലേക്ക് എത്തിച്ചതാണ്. കൈയടക്കത്തോടെ ആ ചലച്ചിത്ര പ്രതിഭ അവതരിപ്പിച്ച ചില വ്യത്യസ്ത പുരുഷ കേന്ദ്ര കഥാപാത്രങ്ങളെപ്പറ്റി പറഞ്ഞു പോകവെയാണ് ഈ പല സിനിമകളിലെയും നായക സങ്കല്പങ്ങളും എത്രമാത്രം വ്യത്യസ്തമാണെന്ന ചിന്ത ഉദിക്കുന്നത്. തകരയിലെയും ആരവത്തിലെയും രതിനിർവേദത്തിലെയും ഒക്കെ നായികമാർ എങ്ങനെ വേറിട്ട് നിൽക്കുന്നുവെന്ന് അവതരിപ്പിച്ചു പോകാൻ ശ്രമിക്കുകയാണ് ഈ അധ്യായം. മേൽപ്പറഞ്ഞ ചലച്ചിത്രങ്ങളത്രയും 4.5 പതിറ്റാണ്ട് മുൻപ് പുറത്തു വന്നതാണെന്ന കാര്യവും ഏറെ ശ്രദ്ധേയം. ഭരതൻ തന്നെ രജനിയും സംവിധാനവും നിർവഹിച്ച ആരവം എന്ന ചിത്രത്തിലെ കാവേരി എന്ന ചായക്കടക്കാരിയിൽ ആരംഭിക്കാം. സിനിമയിലെ ആ വിചിത്ര നായകൻ മരുതെന്ന അപരിഷ്കാരി, വേട്ടയാടലും മദനോത്സവവും രുചിയുള്ള ഭക്ഷണവുമൊക്കെ സിരകളിൽ നുരയ്ക്കുന്നവന്റെ മരുതിന്റെ പെണ്ണാണ് താനെന്ന് പ്രഖ്യാപിക്കുന്നത് കാവേരി തന്നെയാണ്. പ്രമീള വേഷം അവതരിപ്പിച്ചു. നെടുമുടി വേണു അവതരിപ്പിച്ച മരുതൻ സിനിമയുടെ ആരംഭത്തിൽ വേട്ട കഴിഞ്ഞെത്തുന്ന രംഗങ്ങളിൽ അവളെ സംവിധായകൻ പരിചയപ്പെടുത്തുന്നു. മരുത് അന്തിയുറങ്ങുന്നത് കാവേരിക്കൊപ്പമാണ്. എന്നാൽ കാലങ്ങളായി അത് അങ്ങനെ ആകണമെന്നില്ല. അവൾക്ക് മറ്റു പുരുഷന്മാരോട്, പ്രത്യേകിച്ച് ആ നാട്ടിലെ ഏക പൊതുഗതാഗത മാർഗമായ ആ ബസ് ഓടിക്കുന്ന ജനാർദ്ദനൻ കഥാപാത്രം അന്തോണിയോട് ബന്ധമുണ്ടെന്ന് സിനിമ നേരിട്ട് പറയാതെ പലരാൽ പറഞ്ഞു പോകുന്നു. രാത്രി അവളെ തേടിയെത്തുന്ന അന്തോണിയെ കാവേരി അകറ്റുന്നത് മരുതിനെ കാണിച്ചാണെന്നത് ശ്രദ്ധേയം. ഈ വേളയിലാണെങ്കിൽ അയാൾ ധരിച്ചത് കാവേരിയുടെ ഒരു പാവാട മാത്രമാണ്. മരുതിനോട് ബന്ധം ആരംഭിച്ച ശേഷം അതിൽ കാവേരി ആത്മാർത്ഥത പുലർത്തി വരികയുമാണ്.
4: ഈ കാട്ടിൽ പോയാലേ ആര് തരും? ഇവിടെ കിടന്നുറങ്ങും.
5: ഞാൻ വല്ല പാറയിലും കിടന്നുറങ്ങും.
4: അയ്യോ, അപ്പൊ വല്ല പുലിയോ മറ്റോ വന്നാലോ?
5: പുലി വന്നാ ഞങ്ങൾ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും.
4: പേടായി അടിക്കാതെ മരുതേ, നിന്റെ ഏട്ടൻ ഇപ്പൊ എവിടെയാ?
5: ഏട്ടനും ചത്തു.
4: ഒരു പെണ്ണ് എത്ര കാലം ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുക? ഇവിടെ ചിലപ്പോ വല്ല വഴിപോക്കരും കിടക്കാൻ വരും. വന്നാ ഞാൻ കിടന്നോളാനും പറയും. അതിന് നാരികൾക്കാ കണ്ണുകടി. ആളുകൾ പറയണത് എനിക്ക് ചായക്കട കൂടാതെ വേറെ ഏതാണ്ടോ. വേണ്ട വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. മരുതേ, നിനക്കെന്നെ ഇഷ്ടാണോ? പെരുത്ത് ഇഷ്ടാണോ? ദോശയേക്കാൾ ഇഷ്ടാണോ? മുളക് ചമ്മന്തിയേക്കാൾ? എരുമപ്പാലൊഴിച്ച കുറുകുറേ ഇരിക്കുന്ന ചായയേക്കാൾ? മരുതേ, എനിക്ക് കുളി തെറ്റിയിട്ട് 2 മാസമായി. എന്റെ കുട്ടിക്ക് തന്ത ആരാന്ന് ചോദിച്ച ഞാൻ എന്റെ മരുതാണെന്ന് പറയട്ടെ. ഞാൻ നിന്റെ കെട്ടിയോളായി കഴിഞ്ഞോളാം. നമുക്ക്

0: സുഖമായി കഴിയാം, നിറയെ ദോഷയും തിന്നാം. ഞാൻ നിന്റെ കൂടെ പന്തി ഉറങ്ങാം.
1: തന്റെ സർക്കസ് സംഘവുമായി ഗ്രാമത്തിലെത്തിയ ബഹദൂർ കഥാപാത്രം മുറി ഇംഗ്ലീഷുകാരൻ മുരുകയ്യയോട് നാട്ടിലെ ശരീരം തിരുമുകാരനായ മാലീസ് എന്ന് വിളിക്കപ്പെടുന്ന ആ വ്യക്തി പറയുന്നതിലെ സൂചനകളും ഈ ചിന്തകൾ ഉണർത്തുന്നതാണ്. മാലീസ് പറയുകയാണ്, കാവേരിയുടെ വയറ്റിൽ വളരുന്ന കുട്ടിയുടെ പിതാവ് അന്തോണി എന്ന ആ തൃശൂർക്കാരനാണെന്ന്. മരുതിനെ അവൾ ആ ഗർഭത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുപ്പിക്കുന്നതാണെന്ന്. സർക്കസുകാരൻ മുരുകയ്യയുടെ സുന്ദരി മകളുമായി ക്രമേണ മരുത് ബന്ധസ്ഥാപിക്കുന്നുമുണ്ട്. അവരയാളെ വെച്ച് സർക്കസ് കലകൾ അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ തുടർന്ന് അയാൾ കാവേരിയിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. സിനിമയുടെ അവസാനം കാവേരിയിൽ നിന്നും തന്നെ മോഹിപ്പിച്ച സർക്കസുകാരി സുന്ദരിയിൽ നിന്നും സർക്കസുകാരുടെ ആ നായയുടെ പിന്നാലെ ഓടിയകലുന്ന മരുത് പ്രഖ്യാപിക്കുന്നത് സ്വാതന്ത്ര്യമാകാം. ആരവത്തിലെ പ്രധാന സ്ത്രീ കഥാപാത്രങ്ങളിൽ രണ്ടാമത്തെയാൾ സർക്കസ് ഉടമ മുരുകയ്യയുടെ ഈ മകൾ തന്നെയാണ്. അവളാകട്ടെ ശ്രമിക്കുന്നത് കാവേരിയിൽ നിന്ന് മരുതിനെ തട്ടിയെടുക്കാനാണ്. മരുതാകട്ടെ ആ സർക്കസ് കൂടാരത്തിലെത്താൻ കാരണങ്ങളിലൊന്ന് അഭ്യാസങ്ങൾ അവതരിപ്പിക്കാനും പണം നേടാനുമുള്ള ആഗ്രഹത്തിനൊപ്പം അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാണെന്നത് കൂടിയാണ്. മരുതിന്റെ കായിക മികവും ശാരീരിക ശേഷിയുമാണ് അവൾക്കും ആ സർക്കസ് സംഘത്തിന് തന്നെയും വേണ്ടത്. എന്നാൽ ഈ പദ്ധതി വഴിയിലെ പരാജയപ്പെടുകയാണെന്ന് മാത്രം.
0: അനാവശ്യം പറഞ്ഞാൽ വായിലെ പല്ല് ഞാൻ എടുക്കും.
1: സിനിമയിലെ ഉപനായകൻ എന്നൊക്കെ വിളിക്കാവുന്ന കൊക്കരക്കോണ്ണന്റെ ഭാര്യ അമേലുവും അക്കാലത്തെ പതിവ് നായിക സങ്കല്പങ്ങളിൽ നിന്ന് കുറെയൊക്കെ മാറി നിൽക്കുന്നവളാണ്. പ്രതാപോത്തനാണ് കൊക്കരക്കോണ്ണനെ അവതരിപ്പിച്ചത്. തന്റെ കോഴിപ്പൂവന്മാരെ മക്കളെ പോലെ സ്നേഹിക്കുന്നവനാണ് കൊക്കരക്കോണ്ണൻ. KPSC ലളിത അവതരിപ്പിച്ച ഭാര്യ അമേലുവിന് ഈ പ്രകൃതം താല്പര്യമില്ല. അതിനാൽ തന്നെ അവയെ ഒഴിവാക്കാൻ അവൾ പലവട്ടം ശ്രമിക്കുന്നു, എങ്കിലും വിജയിക്കുന്നില്ല. തുടർന്ന് ആ സ്ത്രീ പോകുന്നത് അന്തോണിക്കൊപ്പം തന്നെയാണ്. ആരവത്തെ ഒരു അസാധാരണ ചലച്ചിത്രം എന്ന് വിളിക്കാം. പുനർകാഴ്ചകൾ വഴി മാത്രം വായിച്ചെടുക്കാവുന്ന ആഴങ്ങളുള്ള ചിത്രം. അതിനാൽ ഇത്തരം ചില കഥാപാത്രങ്ങളൊക്കെ ഈ ചിത്രത്തിൽ സ്വാഭാവികമാണ് താനും. ചെയ്തികളിലെ ശരിതെറ്റുകൾ വിലയിരുത്തുന്നതിനപ്പുറം ആ കഥാപാത്രങ്ങളെ മേൽപ്പറഞ്ഞ രീതിയിൽ കാണുന്നതാണ് കൂടുതൽ ഉചിതമെന്ന് തോന്നുന്നു. ആരവത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ അധ്യായത്തിൽ പറയുന്ന മറ്റു പല സിനിമകളിലെയും കേന്ദ്ര കഥാപാത്രങ്ങളുടെ കാര്യത്തിലും. ആരവത്തിലെ അമേലു വഴി KPSC ലളിത മികച്ച രണ്ടാമത്തെ നടിക്കുള്ള 1978 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കുകയും ചെയ്തു. 1980 ജോൺ ബോളിന്റെ രചനയിൽ ഭരതൻ ഒരുക്കിയ ചാമരം ഒരു വിചിത്ര പ്രണയം പ്രമേയമായി വന്നതാണ്. അതുവരെ പൊതുവെ മലയാള സിനിമ കണ്ടുശീലിച്ച നായികാനായിക കഥാപാത്ര പ്രവൃത്തിധാരകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സിനിമ. കാരണം ഇവിടെ ഒരു കോളേജ് അധ്യാപികയും അവരുടെ വിദ്യാർത്ഥിയും തമ്മിൽ രൂപപ്പെടുന്ന പ്രണയമാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഇന്ദു തന്റെ മുറച്ചെറുക്കനായ ബാലനുമായി പ്രണയത്തിലാണ്. സെറീന വഹാബ് ഇന്ദുവിനെ അവതരിപ്പിച്ചപ്പോൾ ബാലനായി രതീഷ് രംഗത്ത് വന്നു.
2: ഈ ആഴ്ച തന്നെ വരാം. എന്റെ ടീച്ചർക്ക് വിശേഷം കൊണ്ടുവരാനുണ്ടോ?
3: ടീച്ചർക്കും
2: പിന്നല്ലാതെ ഇനി അങ്ങനല്ലേ വിളിക്കാവൂ. കോളേജിന്റെയും പട്ടണത്തിൽ തിരക്കിപ്പെട്ട് ടീച്ചർ നമ്മളെയൊക്കെ മറന്നുകളയരുത്.
3: പിന്നെ
2: പോട്ടെ മോളെ.
3: വീണ്ടും ഞാൻ ഒറ്റയ്ക്കായി.
1: വലിയ ധനാഢ്യനാണ് ഇന്ദുവിന്റെ അച്ഛൻ. എന്നാൽ അയാൾക്ക് തന്റെ മരുമകൻ ബാലനെയും കുടുംബത്തെയും വലിയ മതിപ്പൊന്നുമില്ല. കുടുംബം അത്ര സമ്പന്നമല്ല എന്നും ബാലന് തങ്ങളുടെ നിലയ്ക്കൊത്ത പത്രാസില്ല എന്നുമൊക്കെ കാരണം. അതിനെല്ലാം അപ്പുറം ആ മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണ്, മറ്റാരെയും വിലവെക്കുന്ന പ്രകൃതമല്ല. ഇക്കാരണങ്ങളാലൊക്കെ തന്നെയാണ് അവളുടെ അമ്മയെ നഷ്ടമായതും. അമ്മാവിന്റെ ഈ പ്രകൃതം മൂലം ഇന്ദുവിനു പകരം മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കാൻ ബാലൻ നിർബന്ധിതനായി. അവധിക്കാലത്ത് സ്വഭാവനത്തിലെത്തിയ വേളയിലാണ് ഇന്ദു ഈ വിവാഹ വിവരം അറിഞ്ഞത്. ഇന്ദു മാനസികമായി തകർന്നു. ബാലന്റെ മനസ്സിൽ ഉടലെടുത്ത തെറ്റിദ്ധാരണകളും മറ്റൊരു വിവാഹത്തിലേക്ക് അയാളെ എത്തിക്കാൻ കാരണമാകുന്നുണ്ട്. ഇന്ദുവിന്റെ വിദ്യാർത്ഥിയാണ് വിനോദ് എന്ന പണക്കാരനായ യുവാവ്. പ്രതാപോത്തൻ അവതരിപ്പിച്ച വേഷം. അല്പം പണം കയ്യിലുള്ളതിന്റെ ചെറിയ കുഴപ്പങ്ങളൊക്കെ ആ കഥാപാത്രത്തിലുണ്ട്. വിനോദിന് ഇന്ദുവിനോട് പ്രണയം തോന്നി. ആ അധ്യാപികയെ പരിചയപ്പെട്ട് വൈകാതെ തന്നെ പ്രകടിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ ഇന്ദു പ്രായത്തിൽ അയാളെക്കാൾ മുതിർന്നതാണ്. പോരാത്തതിന് അയാൾ ഇന്ദുവിന്റെ വിദ്യാർത്ഥിയുമാണ്. ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ഇന്ദു ആ ബന്ധം നിഷേധിച്ചു. താൻ മറ്റൊരാളുമായി പ്രണയത്തിലാണെന്ന സത്യവും ഉണർത്തുകയും ചെയ്തു. എന്നിട്ടും വിനോദ് ഇന്ദുവിനെ പ്രണയിക്കുന്നതിൽ നിന്ന് പിന്മാറുന്നില്ല. ബാലന്റെ വിവാഹം തന്നെയാണ് തുടർന്ന് അയാളുടെ പ്രണയത്തിലേക്ക് ആ അധ്യാപികയെ എത്തിക്കുന്നത്. അതിനകം ഇന്ദു മനസ്സുകൊണ്ട് ഒറ്റപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട്. അവിചാരിതമായി ഒരു നിമിഷത്തെ നിയന്ത്രണം നഷ്ടമായി പെരുമാറിയതിന്റെ ബാക്കിയായി അവർ ശാരീരികമായും അടുത്തു. വിനോദിന്റെ

0: സ്ഥലത്ത് വെച്ച് തന്നെ.
1: സ്വന്തമെന്ന് കരുതിയതെല്ലാം നഷ്ടപ്പെട്ടവളാണ് ഞാൻ. എനിക്കും നഷ്ടപ്പെടാനൊന്നുമില്ല. ചോദിക്കാനും പറയാനും എനിക്കാരുമില്ല.
2: എന്റെയൊന്നുമില്ല, അത് തന്നെയാ. ഓർമ്മ വെച്ചപ്പോൾ ഞാൻ കോൺവെന്റിലാ. അമ്മ മരിച്ചത് ഒരു കത്തുമുഖേനെ അറിഞ്ഞത്. അന്ന് ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് കരഞ്ഞു. കച്ചവടത്തിന്റെ പുതിയ പുതിയ സാമ്രാജ്യങ്ങൾ കൈയെടുക്കുന്ന തിരക്കിലായിരുന്നു എന്റെ അച്ഛൻ. മണിയോടർ മാത്രം മുടങ്ങാതെ എത്തും. സ്നേഹമെന്നത് എനിക്ക് ഇന്നു വരെ കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പോഴത് കിട്ടി.
0: എന്നാൽ വിദ്യ അവരെ ഒന്നിക്കാൻ അനുവദിക്കുന്നില്ല. കോളേജ് കാലഘട്ടത്തിലെ തീർത്തും സാധാരണമായ ഒരു വിദ്യാർത്ഥി സംഘർഷത്തിന്റെ ബാക്കിയായി വിനോദ് മരണപ്പെടുകയാണ്. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് അബദ്ധത്തിൽ താഴെ വീണാണ് മരണം. ഇന്ദു വീണ്ടും ജീവിതത്തിൽ തനിച്ച്. 4.5 പതിറ്റാണ്ട് മുൻപ് ഏറെ സങ്കീർണമായ വിദ്യാർത്ഥി അധ്യാപിക പ്രണയം അവതരിപ്പിച്ച രചന എന്നതാണ് ചാമരത്തെ വ്യത്യസ്തമാക്കുന്ന സവിശേഷ ഘടകം. വിധി വരുത്തിവെക്കുന്ന വിനോദിന്റെ വേർപാട് പ്രേക്ഷക ഹൃദയത്തിൽ തറയ്ക്കുന്ന ഒരു മുള്ളുപോലെ വേദന സമ്മാനിക്കുകയും ചെയ്യുന്നു. ചാമരം പ്രമേയപരമായി സവിശേഷമാണെങ്കിൽ കൂടി ഗ്രാമീണത തുളുമ്പുന്ന ഒരു ചിത്രം കൂടിയാണ്. പ്രത്യേകിച്ച് ഇന്ദുവിന്റെ ഭവനകാഴ്ചകളും ചുറ്റുപാടുകളുമൊക്കെ ഏറെ ഗ്രാമീണം. ആ നായികയുടെ കഥയിൽ നാഗരികനായ വിനോദിനെ വിളക്കി ചേർത്തിരിക്കുകയാണ്. ഈ ചലച്ചിത്ര വഴിത്താരയിൽ ചാമരവും കാതോടുകാതോരവും അസ്ത്രവും നീലക്കുറിഞ്ഞു പൂത്തപ്പോഴുമൊക്കെ എഴുതി ഫലിപ്പിച്ച ജോൺ ബോളിനും വലിയ സ്ഥാനം തന്നെയുണ്ട്. ബാലകൃഷ്ണൻ മാങ്ങാടിന്റേതാണ് ചാമരത്തിന്റെ കഥ. ഭരതൻ ജോൺബോൾ കൂട്ടുകെട്ടിൽ 1987 പുറത്തിറങ്ങിയ നീലക്കുറിഞ്ഞു പൂത്തപ്പോഴെന്ന ചിത്രം സാമൂഹിക കാഴ്ചപ്പാടിൽ തനിക്കൊട്ടും ഉചിതമെന്ന് കരുതാനാകാത്ത ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടവളുടെ കഥ പറഞ്ഞതാണ്. സന്ധ്യ നായർ എന്നാണ് യുവതിയുടെ പേര്. മിടുക്കിയായ കോളേജ് വിദ്യാർത്ഥിനി. സന്ധ്യ എന്ന കഥാപാത്രത്തെ കാർത്തിക അവതരിപ്പിച്ചു. അവൾ തന്റെ ഭവനത്തിൽ മാതാപിതാക്കൾക്കും നാലിളയ സഹോദരങ്ങൾക്കുമൊപ്പം കഴിഞ്ഞു വരവെയാണ് അയാളുടെ രംഗപ്രവേശനം. പിതാവിന്റെ പഴയ ചങ്ങാതിയുടെ, ആ പട്ടാളക്കാരന്റെ. അപ്പുമേനോൻ എന്നാണ് പേര്. കഥാനായകൻ അപ്പുവിനെ കന്നഡ നാടകകൃത്ത് കൂടിയായ ഗിരീഷ് കർണാട്ട് മനോഹരമാക്കി. മുരളിയാണ് അദ്ദേഹത്തിന് ശബ്ദം പകർന്നത്. നെടുമുടി വേണു അവതരിപ്പിച്ച ശിവശങ്കരൻ നായരുടെ ആ പഴയ സുഹൃത്ത് സ്വന്തക്കാർ ആരുമില്ലാത്തവനാണ്. ദീർഘനാളത്തെ പട്ടാള ജീവിതമയാളെ നിഷ്ഠയിൽ ജീവിക്കുന്ന ഒരു യന്ത്രം കണക്കാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ശിവശങ്കറിന്റെ നിർബന്ധപ്രകാരം അയാളുടെ ഔട്ട് ഹൌസിൽ അപ്പുമേനോൻ താമസം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ പിതാവിന്റെ സുഹൃത്തിന്റെ കടന്നുവരവ് ആ കുട്ടികൾക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അയാൾ പുലർത്തി വരുന്ന പട്ടാളച്ചിട്ട തന്നെയൊക്കെ കാരണം. ഇക്കാരണത്താലാണ് അവർക്കിടയിൽ, പ്രത്യേകിച്ച് മൂത്തവളായ സന്ധ്യയുമായി, പിണക്കങ്ങൾ രൂപപ്പെടാൻ കാരണം. പെട്ടെന്നുള്ള പ്രകോപനത്തിൽ അയാൾ സന്ധ്യയുടെ കർണത്തടിക്കുന്ന രംഗം ചിത്രത്തിലുണ്ട്. തുടർന്നുള്ളത് കുറ്റബോധമാണ്. എന്നാൽ ക്രമേണ പ്രേക്ഷകൻ കാണുന്ന സന്ധ്യയുടെ പ്രതികരണം മറ്റൊരു രീതിയിലാണ്. അതുവരെ നാം കണ്ട സന്ധ്യയിൽ നിന്ന് വ്യത്യസ്തമായതെന്തോ അവളിൽ രൂപപ്പെട്ടു വരികയാണ്. പക്ഷെ സന്ധ്യ അയാളുടെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ മകളാണ്. അപ്പുവിനോടുള്ള വിശ്വാസം കൊണ്ടാണ് ശിവശങ്കരൻ അയാളെ സ്വഭവനത്തോട് ചേർന്ന് തന്നെ താമസിപ്പിച്ചിട്ടുള്ളത്. ആ ദമ്പതികൾ ക്രമേണ തങ്ങളുടെ മകളുടെ മനസ്സിലാരോ ഇടം പിടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. ഏകദേശം അവളുടെ പിതാവിന്റെ പ്രായമുള്ള അപ്പുമേനോനാണ് ആ മനസ്സിലെന്നറിഞ്ഞാൽ അവർ തകർന്നു പോകും. ഇത് മനസ്സിലാക്കി അപ്പു അവളിൽ നിന്ന് ഒഴിയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സാധിക്കുന്നില്ല. അത്രയും അടുപ്പമാണ് അപ്പുവിനോട് സന്ധ്യ കാണിക്കുന്നത്.
3: അപ്പോഴേന്ന് പിന്നെ ഉണ്ടല്ലോ ഒന്ന്. ഇവിടെ
4: അതോ
3: അന്നങ്ങനെ വിളിക്കാൻ തോന്നി അങ്ങനെ വിളിച്ചു, ഇന്നിങ്ങനെ വിളിക്കാൻ തോന്നി ഇങ്ങനെ വിളിച്ചു.
4: അതെന്താ ഇപ്പൊ ഇങ്ങനെ തോന്നിയത്?
3: അറിയണോ? അറിയണെങ്കിലേ ചോദിച്ചു നോക്ക്.
4: ആരോട്?
3: അവനവനോട് തന്നെ.
0: ക്രമേണ അവളുടെ മാതാപിതാക്കൾ ഈ ബന്ധം അറിയുന്നു. ആ അവസരത്തിൽ അവർക്ക് കാര്യങ്ങൾ വിവരിക്കുന്നത് സന്ധ്യയുമായി വിവാഹം നടത്താൻ ആ കുടുംബം ആഗ്രഹിക്കുന്ന പുരുഷു എന്ന കഥാപാത്രമാണ്. ശ്രീനിവാസൻ വേഷം കൈകാര്യം ചെയ്തു. ഈ വിചിത്ര പ്രണയകഥ അണിയറ പ്രവർത്തകർ അവസാനിപ്പിച്ചത് അപ്പുവിന്റെ ആത്മഹൂതിയിലാണ്. ആ ധർമ്മസങ്കടത്തിൽ നിന്ന് സുഹൃത്തിനെയും കുടുംബത്തെയും തന്റെ ആത്മാവിനെ തന്നെയും മോചിപ്പിക്കാൻ അയാൾ കണ്ടെത്തിയ മാർഗമാകാം അത്. തുടർന്ന് സന്ധ്യ തനിച്ചാണ് ആ മുറിയിൽ അപ്പുമേനോന്റെ യൂണിഫോം വസ്ത്രത്തിന് ചാരെ. യഥാർത്ഥത്തിൽ എന്താണ് യുവത്വത്തിലേക്ക് പ്രവേശിച്ച ആ പെൺകുട്ടിയെ പിതാവിന്റെ പ്രായമുള്ള പുരുഷനിലേക്ക് ആകർഷിച്ച സവിശേഷത? ഏറെ സ്വാതന്ത്ര്യത്തോടെ അവളെ വളർത്തിയ പിതാവാണ് ശിവരാമകൃഷ്ണൻ. അയാൾ നൽകിയ സ്നേഹത്തിൽ അധികം എന്ത് കരുതലാണ് ആ പട്ടാള മേധാവിക്ക് പകർന്നു നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്? അല്ലെങ്കിൽ ആ നഗരത്തിൽ അവൾ കണ്ടുമുട്ടിയ നൂറുകണക്കിന് ചെറുപ്പക്കാർക്കില്ലാത്ത എന്ത് സവിശേഷതയാണ് അയാളിൽ കണ്ടത്? അത്തരം കാര്യങ്ങളുടെ ആഴത്തിലേക്ക് ഈ സിനിമ കടന്നു ചെന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തിപരമായി സംശയമുണ്ട്. വിദേശ സിനിമകളിൽ വന്ന പ്രമേയത്തിന്റെ ഒരു മലയാളീകരിച്ച ആവിഷ്കാരമാണ് നീലക്കുറിഞ്ഞു പൂത്തപ്പോഴെന്ന സിനിമയെന്നതും കാരണമാകാം.

0: ശിവരാമകൃഷ്ണൻ എന്ന പിതാവ് സ്നേഹസമ്പന്നതയിൽ അതിന്റെ പ്രകടനങ്ങളിൽ മുൻപിലാണ്. കെ പി എസ് ലളിത അവതരിപ്പിച്ച ഓമനകുഞ്ഞമ്മ ആ പ്രകടനങ്ങളിൽ അല്പം പിന്നിലാണ്. എന്നാൽ മകളുടെ ഭാവിയെപ്പറ്റി ചിന്താവിഷ്ടയാണ്. ഒരു വിചിത്ര പ്രണയവും അതുവഴി മനസ്സുലയുന്ന അനേകം സാധാരണ മനുഷ്യരും. അതാണ് ഭരതനൊരുക്കിയ നീലക്കുറിഞ്ഞു പൂത്തപ്പോൾ. ശരിയും തെറ്റും വേർതിരിച്ചെടുക്കാൻ പ്രയാസവും മറ്റനേകം ഭരതൻ ചിത്രങ്ങളിലേ എന്ന പോലെ.
1: അമ്മ അച്ഛനെ പറഞ്ഞ് ആശ്വസിപ്പിക്കായിരുന്നേ. അച്ഛന്റെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒന്നും എന്റെ മോള് ചെയ്യില്ല എന്ന്. വല്യ പൊട്ടബുദ്ധിക്കും അന്നേരത്തെ ഇളക്കത്തിന് വേണ്ടാത്തത് വല്ലതും എന്റെ മോടെ മനസ്സിൽ തോന്നിയാ തന്നെ നമ്മള് കാര്യം പറയുമ്പോ മൂക്ക് മനസ്സിലാവുന്നു. അതങ്ങനെ തന്നെ മനസ്സിൽ നിന്ന് തട്ടിക്കളയുന്നു. ഇല്ല മോളെ,
2: അമ്മയും അച്ഛനും വിഷമിക്കരുത്. എനിക്കതങ്ങനെ തട്ടിക്കളയാൻ കഴിയില്ല. ആരെത്ര നിർബന്ധിച്ചാലും പറ്റില്ല.
1: പറ്റണം. അച്ഛനോടും അമ്മയോടും തരിമകളിൽ സ്നേഹം ഉണ്ടെങ്കിൽ പറ്റണം.
2: ഇതൊഴികെ വേറെ എന്തുണ്ടെങ്കിലും പറഞ്ഞോളൂ, ഞാൻ അനുസരിക്കാം. ഇതുമാത്രം പറ്റില്ല. പ്ലീസ് അച്ഛ.
1: അയ്യോ അയ്യോ എന്താ ഇത്? അയ്യോ.
0: 1979 പത്മരാജൻ ഭരതൻ കൂട്ടുകെട്ടിൽ പുറത്തുവന്നതാണ് പ്രതാപ്പോത്തൻ നായകനായ തകര എന്ന ചിത്രം. വീണ്ടും ഒരു സവിശേഷ നായിക കൂടിയുള്ള ഭരതൻ സിനിമ. നായകനും അങ്ങനെ തന്നെ. നായികയുടെ പേര് സുഭാഷിണി എന്നാണ് സുരേഖ അവതരിപ്പിച്ച കഥാപാത്രം. എന്നോ എവിടുന്നോ വന്ന വഴിവക്കത്ത് കാണുന്ന തകര പോലെ മുളച്ചു പൊങ്ങിയ ഒരു യുവാവ്. അതാണ് പ്രതാപ്പോത്തൻ അവതരിപ്പിച്ച തകര. ചോദിക്കാനോ പറയാനോ ആരുമില്ലാത്തവൻ. വേണ്ടത്ര ബുദ്ധിവികാസം എത്തിയിട്ടില്ലാത്ത തകരയുടെ മനസ്സിൽ കാമം ഉണർത്തിവിടുന്നു ചെല്ലപ്പനാശാരി എന്ന സുഹൃത്ത്.
3: സുഭാഷിനി വരുന്നു, നമുക്ക് അതിന്റെ മോളിൽ പോയി ഇരിക്കാം.
4: അയ്യോ അതിന്റെ മേളിലോ? ഞാനില്ല എന്റപ്പ.
3: ഞാൻ മോളിക്കാരി കാണിക്കാം. ഞാനിതിന്റെ മോളിൽ പോരാട്ടം വെച്ചു കൊടുക്കട്ടെ.
4: അയ്യോ
3: എന്താണെന്നറിയാമോ ഞാൻ മോളിൽ നിന്നെടുത്ത് ചാടാഞ്ഞത്? സുഭാഷിനി പറഞ്ഞതുകൊണ്ടാ.
0: മറ്റു തലങ്ങളിലേക്ക് ആ ബന്ധം എത്തിച്ചേരുന്നതാണ് സുഭാഷിനിയുടെ പിതാവ് മാധുമൂപ്പന്റെ പക്കൽ നിന്ന് തകരയ്ക്ക് മർദ്ദനമേൽക്കാനും തുടർന്ന യുവാവ് നാടുവിടാനും കാരണമാക്കുന്നത്. ക്രമേണ അയാൾ ആ നാട്ടിൽ മടങ്ങിയെത്തുകയാണ്. സുഭാഷിനിയോടുള്ള അടുപ്പത്തിന്റെ പേരിൽ തന്നെ ഉണ്ടായ തർക്കങ്ങളടക്കമുള്ളവ വഴിയാണ് മാധുമൂപ്പൻ കൊല്ലപ്പെടുന്നതും. പിതാവിന്റെ മരണവിവരമറിഞ്ഞ് തകർന്നുപോയ സുഭാഷിണി കൊലപാതകിയായ തകരയെ തള്ളിപ്പറഞ്ഞതാകാം ആത്മഹത്യയെന്ന് കരുതാവുന്ന അയാളുടെ മരണസൂചനയുടെ കാരണവും. ഇവയ്ക്കെല്ലാം പിന്നിൽ കുടില ബുദ്ധിയോടെ തനിക്കൊത്തവനെയല്ലാത്ത തകരയിലെ മാനുഷിക വികാരം ഇളക്കിവിടുന്ന നെടുമുടി വേണുവിന്റെ ചെല്ലപ്പനാശാരിയും കുറ്റക്കാരൻ തന്നെയാണ്. തകരയ്ക്കും സുഭാഷിണിക്കും ഇടയിലുള്ള ആ ബന്ധമത്രയും മാധുമൂപ്പന്റെ ചെവിയിലെത്തുന്നതിന് പിന്നിലും അയാൾ തന്നെയാണ്. സുഭാഷിണിയിൽ ചെല്ലപ്പന് ആദ്യമേ ഒരു താല്പര്യമുള്ളതായി സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ നാട്ടിലെ ഒരു ഗ്രാമീണ പെൺകുടിയാണ് സുഭാഷിണി. അവൾക്ക് മരച്ചീളുകൾ ആവശ്യമാണ്. ഇത് ചെല്ലപ്പനാശാരിയുടെ പക്കലുണ്ട്. അത് സ്വന്തമാക്കാൻ അയാളെ മയക്കുന്ന പോലെ പെരുമാറാൻ അവൾക്ക് മടിയൊന്നുമില്ല. ആരവത്തിൽ ബസ് നിലവിട്ട് അപകടകരമായി ഓടിക്കുന്ന അന്തോണിയെ മയക്കി ശാന്തനാക്കാൻ ശ്രമിക്കുന്ന കാവേരിയെ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇത്തരമൊരു ശ്രമമൊക്കെയാണെന്ന് തോന്നുന്നു താൻ വലിയ താല്പര്യമൊന്നും കാണിച്ചു വരാത്ത ചെല്ലപ്പനാശാരിയുടെ പക്കൽ കാര്യസാധ്യത്തിനായി സുഭാഷിണി വേണ്ട പോലെ പുറത്തെടുക്കുന്നതും. ഇതിനായി സംസാര രീതി പെരുമാറ്റ രീതിയൊക്കെ മാറ്റാൻ അവൾക്ക് മടിയുമില്ല. കെ പി സി ലളിതയാണ് സുഭാഷിണി എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയത്.
4: അതേ ആശാരി പണിഞ്ഞോണ്ടിരിക്കുവായിരുന്നു, അതുകൊണ്ടാണ് കേക്കാഞ്ഞ്.
3: പണിയുമ്പോഴേ പണിക്കിന് ഏഴ് ചെവിയാ, ഏഴ് ചെവി.
4: എന്നാ പിന്നെ പണിക്കിന് കേൾക്കാനൊക്കെ തരത്തിലായിരിക്കും ഞാൻ ചോദിച്ചത്. ചേടാ ഒടയക്കാരനില്ലാത്ത സൗകര്യമാ പണിയുന്നവന്.
3: കേട്ടാ പക്ഷേ പണിയുന്നേ പണിക്കനാ ഒടയക്കാരൻ. എന്നാവെന്ന് അറിയണമല്ലോ. എന്റെ അനുവാദമില്ലാതെ ഇവിടുന്ന് തലച്ചിൽ വാരിക്കൊണ്ട് പോവോ? പോവോ.
4: എന്നാ പിന്നെ ചോദിച്ചില്ലെന്ന് വേണ്ട.
3: ചോദിച്ച തടിഞ്ചുകളല്ല, തടിയോടെ ഞാൻ കൊണ്ടുപോവാ.
4: എടുത്തോട്ടെ.
3: എടുത്തോ. പണിയും കഴിഞ്ഞാ അതുവഴിയാ വരുന്നത്.
4: അതിന്
3: അപ്പൊ പറയാം.
0: ഒരു പടി കൂടി കടക്കാൻ ചെല്ലപ്പനാശാരിയും പിള്ളയെന്ന ആ കൗമാരക്കാരനും ശ്രമിക്കുമ്പോൾ അതിനെ തക്ക വിധത്തിൽ നേരിടാനും മാധുമൂപ്പനോട് പറഞ്ഞ് ചെല്ലപ്പന് രണ്ട് തല്ലുവാങ്ങിക്കൊടുക്കാനുമൊക്കെ സുഭാഷിണിക്ക് മടിയൊന്നുമില്ല. അവർക്കാഗ്രഹം തന്റെ ശരീരത്തോടാണെന്നുള്ള ധാരണ കൃത്യമായി ആ പെൺകുട്ടിക്ക് ഉണ്ടാകാം. എന്നാൽ തകര അങ്ങനെയല്ല. സുഭാഷിണിയുടെ അത്ര ചിന്താശേഷിയോ പ്രാപ്തിയോ ഇല്ലാത്ത തകരയുമായി

0: അവൾ ശാരീരികമായി പോലും അടുക്കുന്നുണ്ട്. എന്നാൽ അയാളോട് അവൾക്ക് ആത്മാർത്ഥ പ്രണയം തന്നെയായിരുന്നു. അവർക്കിടയിലെ ആദ്യ ശാരീരിക ബന്ധം സാഹചര്യം വച്ചാൽ സംഭവിച്ചു പോയതാണ്. മുൻപും മാനുഷികമായ ചലനങ്ങൾ ഇരുവരുടെയും മനസ്സിൽ ഉണരുന്നുമുണ്ട്. എങ്കിലും സുഭാഷിണി അതിനെ ചെറുത്തു നിൽക്കുന്നുമുണ്ട്. അവിചാരിതമായി സംഭവിച്ച ആ അടുപ്പത്തിന് ശേഷം തകരയെ സുഭാഷിണി തള്ളിക്കളയുകയല്ല ചെയ്തത്, മറിച്ച് ആ പ്രണയബന്ധം അതിന്റെ എല്ലാ തീവ്രതയോടും കൂടി തുടരുക തന്നെയാണ്. തന്നെ സ്വന്തമാക്കാനായി അയാൾ തന്റെ പിതാവ് മാധുമൂപ്പനെ കൊലപ്പെടുത്തിയെന്ന വിവരം കാതിൽ പതിക്കുമ്പോൾ സുഭാഷിണി തകർന്നു പോവുകയാണ്. തകര എവിടെയാണെന്നറിയാത്ത വേളയിൽ അയാൾക്കായി സുഭാഷിണി കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ പിതാവിന്റെ മരണ വിവരമറിഞ്ഞ ശേഷം ഏതൊരു മകളെയും പോലെയും അതുൾക്കൊള്ളാനാകാതെ പതറിപ്പോകുന്നുമുണ്ട്. തകരയുടെ മരണശേഷം എങ്ങനെയാകും അവൾ ആ വാർത്ത ഉൾക്കൊണ്ടിട്ടുണ്ടാവുക? പിന്നെന്തൊക്കെയാകും സുഭാഷിണിയുടെ ജീവിതത്തിൽ നടന്നത്? അറിയില്ല. കാതോട് കാതോരം എന്ന ഭരതൻ ജോൺ ബോൾ സിനിമയെപ്പറ്റി ചർച്ചകൾ ഇന്നും വ്യാപകമാണ്. ലൂയിസിന്റെയും മേരിക്കുട്ടിയുടെയും ലാസറിന്റെയും കുട്ടന്റെയും ഒക്കെ കഥ പറഞ്ഞ ചിത്രം 1985 സിനിമ പുറത്തിറങ്ങിയത്. മമ്മൂട്ടിയും സരിതയും മാസ്റ്റർ പ്രഷോഭും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ചിത്രത്തിലെ സുമനസ്സുള്ള പുരോഹിതനായി നെടുമുടി വേണുവും മേരിക്കുട്ടിയുടെ ഭർത്താവ് ലാസറായി ജനാർദ്ദനും ഉബുദ്ധിക്കാരനായ സഹോദരൻ റപ്പായിയായി ഇന്നസെന്റും മേരിക്കുട്ടിയുടെ സഹോദരി സിസ്റ്റർ തെരേസയായി ലിസിയും പിതാവ് പൈലിയായി ബഹദൂറുമൊക്കെ രംഗത്തുവന്ന മനോഹര ചിത്രമാണ് കാതോട് കാതോരം. എന്നും ഓർത്തിരിക്കുന്ന ഗാനങ്ങളും സിനിമയ്ക്ക് മാറ്റുകൂട്ടുന്നു. മറ്റനേകം ഭരതൻ ചിത്രങ്ങൾ പോലെ മികച്ച രംഗചിത്രീകരണങ്ങളും. കഥാനായിക മേരിക്കുട്ടി ഭർത്താവുണ്ടെങ്കിലും വിധവയെ പോലെ കഴിയുന്നവളാണ്. ലാസറെന്ന ആ ലോറിക്കാരന്റെ കയ്യിലിരിപ്പാണ് കാരണം. ഒരു മകനുണ്ടവർക്ക്. എന്നാൽ അവന്റെ കാര്യങ്ങളിൽ പോലും ആ പിതാവിനൊരു താല്പര്യവുമില്ല. പണം ആവശ്യമായ അവസരങ്ങളിൽ അവരെ തേടി ആ കുടുംബത്തിലെത്തുന്ന ഒരു മനുഷ്യൻ. തരം കിട്ടുന്ന പോലെ ഉപദ്രവിക്കുന്നുമുണ്ടയാൾ. സഹോദരി തെരേസയെ പോലും കാമക്കണ്ണോടെയാണ് ലാസർ നോക്കുന്നത്. ഇവരുടെ ജീവിതത്തിലേക്കാണ് സ്വന്തമായി ആരുമില്ലാത്ത ആ സാധു മനുഷ്യൻ ലൂയിസ് അവിചാരിതമായി എത്തിച്ചേരുന്നത്. മഞ്ചാടിക്കുന്ന ആ നാട്ടിൽ എന്തെങ്കിലും തൊഴിൽ കിട്ടുമോ എന്ന അന്വേഷണത്തിലാണ് ലൂയിസ്. തൊഴിലന്വേഷണം തന്നെയാണ് അയാളെ മേരിക്കുട്ടിയുടെ പക്കലെത്തിച്ചതും. പള്ളിയുമായി ബന്ധപ്പെട്ട തൊഴിലുകളും ഗാനസംഘത്തിലെ പ്രവർത്തനങ്ങളുമൊക്കെയായി ലൂയിസ് ആ നാട്ടിൽ തുടർന്നു. മേരിക്കുട്ടിക്ക് അയാളൊരു സഹായമായി മാറുകയും ചെയ്തു. എന്നാൽ ആ നാട്ടിലുള്ളവർ ഇവരുടെ ഈ ബന്ധം അത്ര തുറന്ന ചിന്താഗതിയോടെയൊന്നുമല്ല നോക്കിക്കണ്ടത്. ലാസറിന്റെ മനസ്സിൽ കളങ്കങ്ങൾ കുത്തിവെക്കുന്നതിൽ പള്ളിയിലെ കപ്പ്യാർ കൂടിയായ സഹോദരൻ റപ്പായിക്കും പങ്കുണ്ട്. ജനങ്ങളെയും അവർ ഇരുവർക്കും എതിരാക്കുന്നുണ്ട്.
1: ഞാൻ തുമ്മുന്ന അനുമതി നോക്കി അന്വേഷിക്കാൻ ഇപ്പഴത്തെ ആൾക്കാരാ? ഈ നാട്ടുകാരല്ല, മുമ്പ് എവിടെയായിരുന്നു? കള്ളും കുടിച്ചോണ്ട് വന്ന് ചവിട്ടും തൊഴിക്കൊക്കെ ചെയ്യുമ്പോ.
0: മേരിയെ ലാസർ പള്ളിമുറ്റത്ത് വെച്ച് ജനമധ്യത്തിൽ അവഹേളിക്കുകയും പരസ്യമായി അവളുടെ മുടിമുറിക്കുകയും വരെ ചെയ്യുന്നു. തുടർന്ന് ലൂയിസും മേരിക്കുട്ടിയും ആ നാട് വിടുന്നു. കുട്ടനും ഒപ്പമുണ്ട്. എന്നിട്ടും ലാസർ പിന്നാലെ തന്നെയുണ്ട്. ജീവിതത്തിൽ അവർ നേരിട്ട ഈ പ്രതിസന്ധികൾക്കിടയിൽ എപ്പോഴോ ആണെന്ന് തോന്നുന്നു ഇനി അങ്ങോട്ട് ഒരുമിച്ചെന്നൊരു ചിന്ത ഇരുവരുടെയും മനസ്സിലുണ്ടാകുന്നത്. എന്നാൽ ആ ചിന്ത തീരെ ജടികമല്ല എന്ന പക്ഷത്താണ് ഈ ഭരതൻ സിനിമ നിലകൊള്ളുന്നത്. മനസ്സുകളുടെ ഒത്തുചേരലാണത്. ഈ കാര്യങ്ങളിലാണ് കാതോട് കാതോരം എന്ന ചിത്രത്തിലെ കാവ്യാത്മകത നിലകൊള്ളുന്നതും.
2: ഇത്രയും നൊമ്പരം മനസ്സിൽ കൊണ്ടുനടക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. തന്റെ അടുത്തോടെ ഒറ്റയ്ക്കെന്നൊരു കുട്ടിയെ ജീവിതത്തോട് പൊരുതാന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കാൻ എന്താ പറയാൻ എനിക്കറിയില്ല.
3: എല്ലാവരും ഉണ്ടായിട്ടും ഞാൻ ഒറ്റയ്ക്കാണ്. ഒരു തരത്തില് നിങ്ങൾ ഭാഗ്യവാനാ. ആരോടും കണക്ക് പറയണ്ടല്ലോ.
2: അതൊരു തോന്നല. സ്വന്തമെന്ന് പറയാൻ ആരുമില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്കും ദുഃഖം തോന്നിത്തരും. മേരിക്ക് കൂട്ടിന് കുട്ടനെങ്കിലും ഉണ്ടല്ലോ. എല്ലാ ദുഃഖങ്ങളും മറക്കാൻ അവനൊരാൾ മതിയല്ല.
3: എല്ലാം സഹിച്ച് പിന്നെയും പിടിച്ചു നിൽക്കുന്നത് അവന് മാത്രം ഓർത്തിട്ട്. പക്ഷെ സഹിക്കുന്നതിനും ഒരു അതിരുണ്ടല്ലോ മനുഷ്യർക്ക്.
2: നിരാശപ്പെടരുത്, ഇനിയും പിടിച്ചു നിൽക്കണം. ഇത് ഒരു ഉപദേശമല്ല, പറയാനുള്ള അവകാശവുമില്ല. എന്നാലും ഇപ്പൊ മേര് തനിച്ചില്ലെന്ന് സമാധാനിച്ചോളൂ.
0: ലാസർ കുട്ടനെന്ന അവരുടെ മകനെ തട്ടിക്കൊണ്ടു പോകുന്ന രംഗങ്ങൾ സിനിമയിലുണ്ട്. എന്നാൽ അതിന്റെ ഹേതു അവനോടുള്ള സ്നേഹമൊന്നുമല്ല, മേരിക്കുട്ടിയെയും ലൂയിസിനെയും ഒന്നുകൂടി വേദനിപ്പിക്കാനാണ്. ലാസറിന്റെയും മേരിക്കുട്ടിയുടെയും ഒന്നിച്ചുള്ള മരണത്തിലാണ് സിനിമയുടെ സമാപനം. തുടർന്ന രണ്ടു മനുഷ്യർ ഒരുമിച്ചാണ്, കുട്ടനും ലൂയിസും.

0: കർമ്മവഴിയിൽ അവർ പിതാവും പുത്രനുമായി മാറുകയുമാണ്. മേരിക്കുട്ടി എന്ന കഥാപാത്രത്തിന്റെ ദുരിതപൂർണമായ ജീവിതവഴിയിൽ നാട്ടിയിട്ടുള്ളതാണ് കാതോട് കാതോരത്തിന്റെ കാതൽ എന്ന് പറയാം. ലൂയിസ് അവളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേർന്ന അപരിചിതനാണ്. മേരിക്കുട്ടി ആ നാട്ടിൽ പരിചിതയും അയാളുമായുള്ള ബന്ധത്തിനെപ്പറ്റി ലൂയിസിനേക്കാൾ ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരികയും വിമർശിക്കപ്പെടുകയും ചെയ്യുക ആ സ്ത്രീ തന്നെയാണ്. എന്നിട്ടും അവൾ എപ്പോഴോ ലൂയിസിനെ സ്നേഹിച്ചു പോകുന്നു. വിചിത്ര പ്രണയങ്ങൾക്കൊപ്പം സാമൂഹിക നിരീക്ഷണം അനുസരിച്ച് ഒട്ടും അരുതാത്ത ബന്ധങ്ങളും തിരശ്ശീലയിൽ പകർത്തിവെച്ച സംവിധായകനാണ് ഭരതൻ. ആ പട്ടികയിൽ ആദ്യം വരേണ്ടത് രതിനിർവേദം എന്ന ചിത്രമാണ്. പത്മരാജന്റെ രചനയിൽ 1978 പുറത്തിറങ്ങിയ സിനിമ രതി എന്ന യുവതിയോട് അയൽക്കാരൻ കൌമാരക്കാരനിൽ ഉണർന്ന ആസക്തിയുടെയും പ്രണയത്തിന്റെയും അവളുടെ മരണത്താലുള്ള വേർപിരിയലിന്റെയും ഒക്കെ കഥയാണ് പറഞ്ഞത്. കൃഷ്ണചന്ദ്രനും ജയഭാരതിയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രത്തിൽ സോമൻ, കവിയൂർ പൊന്നമ്മ, KPSC ലളിത, ബഹദൂർ, മീനാകുമാരി, അടൂർ ബാസി, മനോഹർ അടക്കമുള്ളവർ മറ്റു വേഷങ്ങൾ കൈകാര്യം ചെയ്തു. കൌമാരക്കാരായ പപ്പുവും ചെറിയമ്മയുടെ മകനായ ഗോവിന്ദനും അനുജത്തിയുമൊക്കെ അവധിക്കാലം ആഘോഷിക്കുകയാണ്. കൂട്ടുകാരിലൂടെയും പരിചാരകനായ കൊച്ചുമണിയുടെ വാക്കുകളിലൂടെയുമൊക്കെയാണ് പപ്പുവിൽ സ്ത്രീ ശരീരത്തെപ്പറ്റിയുള്ള മോഹങ്ങൾ ഉണരുന്നത്. തുടർന്ന് ആ മനസ്സിൽ ഇടം പിടിക്കുന്നത് അയൽവക്കത്തെ രതി എന്ന യുവതിയുടെ സുന്ദര രൂപമാണ്.
1: ഞാൻ പപ്പുവിനോട് ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചു. അന്ന് എന്തിനായിരുന്നു പപ്പു പെർഫോം തൊട്ടുകൊണ്ട് തപസ്സിരുന്നത്? ആരെയാ പപ്പുവിന് വശീകരിക്കേണ്ടത്?
2: ചേച്ചി.
0: ആദ്യമൊക്കെ പപ്പുവിന്റെ താല്പര്യത്തെ തമാശയായി ആ യുവതി തള്ളിക്കളയുകയാണെങ്കിലും ക്രമേണ അവൾ പപ്പുവിനോട് അടുക്കുക തന്നെയാണ്. മറ്റൊരു വിവാഹത്തിൽ ഏർപ്പെടില്ല എന്ന സൂചനയും അവൾ നൽകുന്നുണ്ട്. എന്നാൽ ഈ ബന്ധം തിരിച്ചറിഞ്ഞ വീട്ടുകാർ പപ്പുവിനെയും രതിയെയും തമ്മിൽ അകറ്റുകയാണ്. പപ്പുവിന് തുടർ പഠനത്തിന് പോകാനുള്ള ദിവസമെടുക്കുന്നു. പിരിയുന്നതിന് മുൻപായി സർപ്പക്കാവിൽ വെച്ച് കാണാൻ അവർ തീരുമാനിക്കുന്നു. അതവന്റെ അപേക്ഷയാണ്. പെരുമഴയുള്ള ആ സായാഹ്നത്തിൽ അവർ ആ സർപ്പക്കാവിൽ വെച്ച് ശാരീരികമായി കൂടി ഒന്നാവുകയാണ്. തിരികെ വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങുന്ന വേളയിലാണ് സർപ്പദംശനം ഏൽക്കുന്നത്. അങ്ങനെ അവൾ മരണപ്പെടുന്നു. പിറ്റേ ദിവസം നഗരത്തിലെ കോളേജിലേക്ക് പോകാനൊരുങ്ങുന്ന പപ്പുവിന്റെ മുൻപിലൂടെ വിഷചികിത്സ ഫലിക്കാത്തതിനെ തുടർന്ന് മരണപ്പെട്ട രതിയുടെ മൃതദേഹവുമായി ആ സംഘം കടന്നുപോവുകയാണ്. വിവാഹപ്രായമെത്തിയവളാണ് കഥാനായിക. ആലോചനകൾ നടക്കുന്നുമുണ്ട്. അനുവാദമില്ലാതെ തന്റെ ദേഹത്ത് കാമത്തോടെ സ്പർശിച്ച ആ കൌമാരക്കാരൻ പയ്യനോട് അവൾ പ്രതികരിക്കുന്ന രീതി പരുഷമായി തന്നെയാണ്. പിന്നെ എപ്പോഴാണ് അവർക്കിടയിൽ വികാരങ്ങൾ ഉണർന്നത്? ഏത് വേളയിലാണ് അവളുടെ നിയന്ത്രണം നഷ്ടമായത്? പപ്പുവിന്റെ കാര്യത്തിൽ അവനേക്കാൾ മുതിർന്ന കൊച്ചുമണി എന്ന ബഹദൂർ കഥാപാത്രം ഉണർത്തിവിടുന്ന കാമചിന്തകൾ അടക്കമുള്ളവയാണ് സ്വാഭാവിക മോഹങ്ങൾ ഉണർത്തിവിടുന്നതെന്ന് കാണാനാകും. അതിനവൻ കണ്ടെത്തിയ ആശ്രയം ആ മുതിർന്ന യുവതിയായിരുന്നുവെന്ന് മാത്രം. തുടർന്ന് അനേകവട്ടം അവളെ കാണുമ്പോൾ പപ്പു ശ്രദ്ധിക്കുന്നത് ശരീരവടിവുകൾ തന്നെയുമാണ്. ഒരു കൌമാരക്കാരന്റെ ചാബല്യമെന്നൊക്കെ ഇതിനെ വിലയിരുത്താം. എന്നാൽ ചിത്രത്തിലെ രതി അവയ്ക്ക് നിന്നുകൊടുക്കുന്ന ഒരു കഥാപാത്രമല്ല ആദ്യ വേളകളിൽ. ക്രമേണ അവൾ പപ്പുവുമായി മാനസികമായും പിന്നെ ശാരീരികമായും പോലും അടുക്കുന്നതാണ്. ഏതൊരു നിമിഷം നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് അവളെ അവൻ കീഴ്പ്പെടുത്തുന്നത് പോലും. അവൾ ഉള്ളിലടക്കിയ മോഹങ്ങൾ അണപൊട്ടി ഒഴുകിയതാകാം. പല നിരൂപകരുടെയും ഭാഷ്യത്തിൽ രതി നിർവേദം എന്ന സിനിമ അന്നത്തെ മലയാള ചലച്ചിത്ര പ്രസ്ഥാനത്തിലെ ഒരു വിപ്ലവമായിരുന്നു. സദാചാര ബോധങ്ങൾ തകർത്തെറിഞ്ഞ ചിത്രമെന്നതിനെ വിലയിരുത്തുന്നവരുണ്ട്. അതേസമയം മറ്റനേകം സിനിമകളുമായി താരതമ്യം ചെയ്യുമ്പോൾ രതി ശരീര പ്രദർശനങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചെടുത്ത ഒരു കഥാപാത്രമല്ല. പപ്പുവിനോട് അവളുടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ പലതാണ്. അതിൽ അയൽവക്കത്തെ കുസൃതി പയ്യനോടുള്ള വാത്സല്യവും അവന്റെ ചെയ്തികളിൽ അവൾ കണ്ടെത്തുന്ന ഹാസ്യവും അയൽബന്ധത്തിന്റെ മഹാത്മ്യവും ഒക്കെയുണ്ട്. എങ്കിലും എവിടെയോ അവളുടെ മനസ്സ് പതറിപ്പോവുക തന്നെയുമാണ്.
1: പിന്നെന്തിനാ ആളിനെ കല്യാണം കഴിക്കുന്നേ? ആര് പറഞ്ഞു ഞാൻ അയാളെ കല്യാണം കഴിക്കുമെന്ന്? ഇല്ലേ പറയൂ, ഇല്ലേ? അയ്യോ,
0: എന്തിനാകും രചയിതാവ് രതിയുടെ മരണത്തിൽ, അതും ശാരീരിക ബന്ധത്തിന് ശേഷമുള്ള മരണത്തിൽ സിനിമ അവസാനിപ്പിച്ചത്? തുടർന്ന് പപ്പു നയിക്കുന്ന ജീവിതം കുറ്റബോധം കൂടി പേറുന്നതാകില്ലേ? അങ്ങനെയല്ലെങ്കിൽ പിന്നെ കൌമാര ചാബല്യത്തിന്റെ കൂടിയായ ഈ കഥ എങ്ങനെ പറഞ്ഞവസാനിപ്പിക്കാനാകും? ചിന്തകൾ അനവധിയാണ്. 1981 കാക്കനാടന്റെ രചനയിൽ ഭരതൻ ഒരുക്കിയ പാർവതിയും അരുതായ മകൾ തെളിഞ്ഞു നിൽക്കുന്ന ഒരു പ്രണയബന്ധം പ്രമേയമായതാണ്. കാക്കനാടന്റെ തന്നെ അടിയറവ് എന്ന നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് പാർവതി എന്ന സിനിമ. പ്രധാന കഥാപാത്രമായ പാർവതിഭായ് തമ്പുരാൻ

0: ഷെട്ടിയെ ലതയെ അവതരിപ്പിച്ചു. സദാചാര ചിന്തകൾക്ക് യോജിച്ചതല്ലാത്ത നായിക കഥാപാത്രം ഉറുമീസിനെ തന്റെ പതിവ് വേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രേംനസീർ മനോഹരമാക്കി. ഈ വേഷം വഴി 1981 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ പ്രത്യേക ജൂറി പുരസ്കാരം നേടുകയും ചെയ്തു. കൊട്ടാരക്കര ശ്രീധരൻ നായർ, KPSC ലളിത, സുകുമാരി, രാജ്കുമാർ, അബൂബക്കർ, നന്ദിത ബോസ് അടക്കമുള്ളവർ മറ്റു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുകയുണ്ടായി. പാർവതി എന്ന തമ്പുരാട്ടിക്കുട്ടിയുടെ കഥയാണ് ഈ സിനിമ പറഞ്ഞത്. അവൾ ക്ഷയിച്ച ഒരു കോവിലത്തെ സന്തതിയാണ്. സുകുമാരി അവതരിപ്പിച്ച മൂത്ത സഹോദരി ലക്ഷ്മിബായ് തമ്പുരാട്ടിയും അവരുടെ മകൻ മഹേന്ദ്രനും രണ്ടാമത്തെ സഹോദരി സുഭദ്രാം തമ്പുരാട്ടിയും പിന്നെ പിതാവായ തമ്പുരാനുമൊക്കെ അടങ്ങുന്നതാണ് പാർവതിയുടെ കുടുംബം. മൂത്ത സഹോദരി വിധവയാണ്. മകൻ ഡൽഹിയിൽ പഠനം നടത്തി വരികയാണ്. കുടുംബത്തിന്റെ ചിലവുകൾ നടക്കാനും ദൂരെയുള്ള ആൺതരിക്ക് പണമയക്കാനുമൊക്കെ വകയില്ല. കാരണവർക്കാണെങ്കിൽ തൊഴിലെടുത്ത് ശീലവുമില്ല. കൊട്ടാരക്കര ശ്രീധരൻ നായർ അവതരിപ്പിച്ച ഈ കഥാപാത്രം കാര്യസ്ഥൻ പണിക്കർക്കൊപ്പം സദാ ചതുരംഗം കളിയുമൊക്കെയായി ആ വീട്ടിൽ തന്നെയുണ്ട്. കാര്യസ്ഥനെ പിൽക്കാലത്ത് ശ്രദ്ധേയനായ അബൂബക്കർ അവതരിപ്പിച്ചു. അങ്ങനെയിരിക്കെ പാർവതിബായി തമ്പുരാട്ടിയെ തേടി ഒരു തൊഴിലവസരം എത്തുകയാണ്. മികച്ചൊരു കലാകാരിയാണ് പാർവതി. അതിനാൽ തന്നെ നാട്ടിലെ വലിയ പണക്കാരനായ ഉറുമീസിന്റെ രണ്ട് പെൺമക്കൾക്ക് കലാവിദ്യകൾ പകർന്നു നൽകാൻ അവൾക്ക് ചുമതല ലഭിക്കുന്നു. ആദ്യം തമ്പുരാൻ ഇത് അംഗീകരിക്കുന്നില്ല. ഉറുമീസിന്റെ മതമടക്കമുള്ളവ തന്നെയാണ് കാരണം. എന്നാൽ കുടുംബത്തിലെ ദുരവസ്ഥയോർത്ത് മകളെ ആ തൊഴിലിനയക്കാൻ അയാൾ തയ്യാറാകുന്നു. പാർവതി അയാളുടെ കുടുംബവുമായി, പ്രത്യേകിച്ച് ഭാര്യ കുഞ്ഞന്നാമ്മയുമായി അടുത്തു. ഈ കഥാപാത്രത്തെ KPSC ലളിത അവതരിപ്പിച്ചു. ഉറുമീസിൽ നിന്നാണ് പണത്തിനും വിലയേറിയ സമ്മാനങ്ങൾക്കുമൊപ്പം പാർവതി ക്രമേണ മദ്യപാനശീലവും സ്വീകരിച്ചത്. ഇരുവർക്കും ഇടയിലുള്ള ബന്ധം പ്രണയത്തിലേക്കും ശാരീരിക അടുപ്പത്തിലേക്കും വരെ ഒട്ടുവൈകാതെ എത്തുകയാണ്. കൊട്ടാരം ജപ്തി ഒഴിവാക്കാനും തുടർന്നത് പുതുക്കിപ്പണിയാനും മഹേന്ദ്രന്റെ പഠനത്തിനുമൊക്കെ പണം നൽകുന്നത് ഉറുമീസ് തന്നെയാണ്. കാറും ഫോൺ കണക്ഷനുമൊക്കെ അയാൾ വഴി ആ ഭവനത്തിലേക്ക് എത്തിച്ചേർന്നു. പാർവതിക്കും ഉറുമീസിനും ഇടയിലുള്ള ബന്ധം ക്രമേണ ആ നാട്ടിൽ സംസാരമാകുന്നുമുണ്ട്.
1: ബാക്കിയുള്ളവർക്ക് തന്നെ നാണക്കേട്. വഴിയിലിറങ്ങി നടക്കാൻ പറ്റുമോ? മുള്ളിലയിൽ വീണാലും ഇല മുള്ളിൽ വീണാലും കേടാർക്ക? എനിക്ക്
2: അല്ലാതെ ഇലക്കല്ലേ.
1: എന്ത് പറഞ്ഞാലും ഒരു തമാശ, എനിക്ക് ചിരി വരുന്നില്ല.
2: ഇല്ലേ ഇല്ലേ.
0: ഇക്കാരണത്താൽ സുഭദ്രയുടെ വിവാഹം മുടങ്ങുകയുമുണ്ടായി. തുടർന്ന് അവളുടെ വിവാഹം നടത്തിക്കൊടുക്കുന്നതും ഉറുമീസ് മുൻകൈയെടുത്തു തന്നെയാണ്.
2: നമ്മുടെ സുഭദ്രാബായിക്ക് ഈയിടെ കല്യാണം ആലോചിച്ച തമ്പുരാനെ ഞാൻ അവിടെ ചെന്ന് കണ്ടിരുന്നു. കല്യാണത്തിന് അദ്ദേഹം സമ്മതിച്ചു. ഇനി എന്റെ പാറുക്കുട്ടി കൊട്ടാരത്തിൽ ചെന്ന് എല്ലാവരുമായിട്ട് ആലോചിച്ച് മുഹൂർത്തം നിശ്ചയിച്ചാ മതി.
1: സന്തോഷമായി. എന്റെ പാവം ചേച്ചി രക്ഷപ്പെട്ടില്ല.
2: എനിക്കാണ് ഏറ്റവും സന്തോഷം. ഞാൻ കാരണം ഒരിക്കൽ വിവാഹം മുടങ്ങിയതല്ലേ. പോരെങ്കിൽ എന്റെ പാറുക്കുട്ടിയുടെ പ്രധാന ചുമതല കഴിഞ്ഞല്ലോ. ഇനിയുള്ളത് മഹേന്ദ്രവർമ്മയുടെ പഠിപ്പിന്റെ കാര്യമല്ലേ. അത് നമുക്ക് ഈസി ആയിട്ട് സാധിക്കാം.
0: പാർവതിക്കും ഉറുമീസിനും ഇടയിലുള്ള ഈ അതിരുവിട്ട ബന്ധം കുഞ്ഞന്നാമ്മ തിരിച്ചറിയുന്നു. അവൾ പാർവതിയുടെ മുമ്പിൽ തന്റെ ഭർത്താവിനെ വിട്ടു നൽകാൻ അപേക്ഷിക്കുകയും ക്രമേണ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഭാര്യയുടെ ആത്മഹത്യാ ശ്രമമാണ് ഉറുമീസിനെ പാർവതിയുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. തുടർന്ന് വലിയ തുക അവൾക്ക് നൽകിയ അയാൾ ആ ബന്ധം അവസാനിപ്പിക്കുന്നു, നാടുവിട്ടു പോവുകയും ചെയ്യുന്നു. രാജ്കുമാർ അവതരിപ്പിച്ച മഹേന്ദ്രൻ പഠനം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ്. അയാൾ ലഹരിമരുന്നിന് അടിമയുമാണ്. തങ്ങളുടെ ഭവനത്തിൽ നടന്ന മാറ്റങ്ങൾ അയാളിൽ നിന്ന് മറച്ചുവെക്കാൻ അമ്മയടക്കമുള്ളവർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവിടെ വന്ന പ്രധാന മാറ്റങ്ങളുടെ കാരണം ക്രമേണ തിരിച്ചറിയുകയും ചെയ്യുന്നു. മദ്യശാലയിൽ നിന്നടക്കം അയാൾ കേട്ട സംസാരങ്ങൾ പാർവതിയും ഉറുമീസും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയായിരുന്നു. ഇക്കാരണത്താൽ കൂടിയാണ് തുടർന്ന് സുഹൃത്തിന്റെ മുൻപിൽ അയാൾ തന്റെ കുഞ്ഞമ്മയെ വേശ്യയെന്ന് വിളിച്ച് അപമാനിക്കുന്നത്.
3: ഈ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല വീഴ്ചയാണ്.
0: തുടർന്ന് പാർവതിയുടെ മരണമാണ്. ലഹരിയിൽ മയങ്ങി അവളോടിച്ച ആ കാർ അപകടത്തിൽ പുഴയിലേക്ക് പതിച്ച്, അല്ലെങ്കിൽ അതൊരു പക്ഷേ ആത്മഹത്യ തന്നെയുമാകാം. പാർവതി എന്ന കഥാപാത്രം അല്പം സങ്കീർണമാണ്. അവൾക്ക് തങ്ങളുടെ നിലയും ഭവനത്തിലെ അന്തരീക്ഷവും കാർന്നവർക്കും മറ്റുള്ളവർക്കും ഉറുമീസിനോടുള്ള മനോഭാവവും കൃത്യമായി അറിയാമെന്ന് സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. ഉറുമീസിന്റെ കുട്ടികൾ അവളെ ചേച്ചിയെന്ന് വിളിക്കുന്നത് പോലും അവർക്ക് അരോചകമാണ്. തമ്പുരാട്ടിയെന്ന് അവളെ വിളിക്കുന്നതാണ് ഉചിതമെന്നാണ് കുടുംബത്തിലുള്ളവരുടെ ഭാഷ്യം. പാർവതി പുലർത്തി വരുന്ന ബന്ധം സ്വാർത്ഥമാണോ മനസ്സിന്റെ അടുപ്പമാണോ എന്ന ചിന്തകൾ ഏറെ പ്രസക്തമാണ്. അത് സമ്പത്ത് നേടാൻ മാത്രമുള്ള മാർഗമാണെന്ന് വ്യക്തിപരമായി അഭിപ്രായമില്ല. തുടർചിന്തകൾ പ്രേക്ഷക പക്ഷത്തിന് വിടുന്നു.
2: ഡാൻസ് നിർത്തി കാരംസായോ?
1: ഒരു മൂഡ് തോന്നിയില്ല, അതുകൊണ്ടൊന്ന് ക്ലാസ് വേണ്ടെന്ന് വെച്ചു.
2: രാവിലെ തന്നെ ഞാനത് നോട്ട് ചെയ്തു.

0: എന്ത് എന്ത് പറ്റി?
1: ഒന്നുമില്ല.
0: ഞാനൊരു ബിസിനസ്സുകാരനാണ്, എന്നോട് കള്ളം പറയരുത്. നുണ കേട്ടാൽ നുണയാണെന്ന് എനിക്കറിയാം. നേര് പറയൂ.
1: ഒന്നുമില്ല.
0: ദേ ഇങ്ങോട്ട് നോക്കൂ. ക്ഷമിക്കണം, ഈ മുഖം കലങ്ങിക്കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് എനിക്ക് സഹിക്കാനാവില്ല.
2: സിനിമകൾ അത്രയും ഒരേ അച്ചിൽ വാർത്തെടുക്കുന്ന കഥാപാത്രങ്ങൾ നിറഞ്ഞതാകുന്നത് വിരസം തന്നെയാണ്. ഇത്തരം വിചിത്ര പ്രമേയങ്ങൾ എല്ലാ ഭാഷകളിലെയും സിനിമകൾക്കും ആധാരമായിട്ടുമുണ്ടാകാം. ലോകമാകമാനം ചർച്ചയായിട്ടുമുണ്ടാകും. അവയെ കലാവിഷ്കാരമായി കണ്ട് ആസ്വാദന തലത്തിൽ നിന്നുള്ള ചർച്ചകൾ സിനിമയെന്ന കലാരൂപത്തെ കൂടുതൽ അടുത്തറിയാൻ, കനിയും പതിരും തിരിച്ചറിയാൻ ഫലപ്രദമാണെന്നാണ് വ്യക്തിപരമായ നിരീക്ഷണം. കാരണം പ്രഥമദൃഷ്ടിയെ കാണുന്ന തലങ്ങൾക്കപ്പുറം ആഴം പല ചലച്ചിത്രാവിഷ്കാരങ്ങൾക്കും ഉണ്ടാകാം. ഒട്ടനേകം ഭരതൻ ചിത്രങ്ങളും അങ്ങനെ തന്നെയുമാണ്. നൈർമല്യമുള്ള ബന്ധങ്ങൾ പോലെ വിചിത്ര ബന്ധങ്ങളും പ്രമേയമാക്കാൻ, പൊതുനായിക സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായ കഥാപാത്രങ്ങളെ തിരശ്ശീലയിൽ അവതരിപ്പിക്കാൻ ഭരതൻ എന്ന മാസ്റ്റർ സംവിധായകൻ ധൈര്യം കാണിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് ഏറ്റവും പ്രധാനമായി ഈ സിഗ്നേച്ചർ അധ്യായത്തിന്റെ ഉദ്ദേശം. അതിൽ അദ്ദേഹത്തോടൊപ്പം ഒത്തുചേർന്ന എഴുത്തുകാരും നിരവധിയാണ്.
3: സിഗ്നേച്ചർ
4: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
3: നിർവഹണം നിഖിൽ എബ്രഹാം.

ആഴ്ച തോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ഞാൻ സുധാനന്ദകൃഷ്ണൻ, പാലക്കാട് മണ്ണാർക്കാടാണ് എന്റെ സ്വദേശം. പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, പാട്ട് ഇപ്പോഴും പഠിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എളിയ പാട്ടുകാരിയാണ് ഞാൻ. റേഡിയോ കൊച്ചി 90 FM-ലെ കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പാടാനുള്ള അവസരം എനിക്ക് ഈയിടെ കിട്ടി. ഞാൻ ഇഷ്ടപ്പെടുന്ന, എപ്പോഴും പാടാറുള്ള കുറച്ച് പാട്ടുകളും അതിലൂടെ എന്റെ ജീവിതാനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് കഴിഞ്ഞു. ആദ്യമായി റെക്കോർഡിംഗ് റൂമിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ടുപാടിയ നിമിഷങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. റേഡിയോ കൊച്ചിൻ 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം FM ഒരുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ, അത് പാട്ടോ കവിതയോ മറ്റേത് കലാരൂപമാകട്ടെ, ഇതിലൂടെ നമുക്ക് അവതരിപ്പിക്കാം. അതിനായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 6238-81-0755. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6238-81-0755. വാട്സപ്പിലൂടെയോ നേരിട്ടോ ഈ നമ്പറിൽ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. എന്നെ പോലെയുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവം സമ്മാനിച്ച റേഡിയോ കൊച്ചിനും കലാപ്രബോധിനിക്കും ഒരുപാട് നന്ദി. ഒപ്പം ആശംസകളും അറിയിക്കുന്നു. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. നിത്യഹരിതഗീതികളുടെ മനോഹര തീരം കല്ലോലിനി. നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും കല്ലോലിനിയിലേക്ക് സ്വാഗതം. 1970 പുറത്തിറങ്ങിയ ചിത്രമാണ് അമ്മ എന്ന സ്ത്രീ. KS സേതുമാധവൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പ്രേം നസീർ, സത്യൻ, KR വിജയ, രാഗിണി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് AM രാജയാണ്. പ്രശസ്ത ദക്ഷിണേന്ത്യൻ ഗായകനും സംഗീത സംവിധായകനുമായിരുന്ന അദ്ദേഹം മലയാളത്തിൽ ചെയ്ത ഒരേയൊരു ചിത്രമാണ് ഇത്. ചിത്രത്തിൽ അദ്ദേഹം തന്നെ ആലപിച്ച ഗാനം കേൾക്കാം. രചന വയലാർ രാമവർമ്മ.

തുലാവർഷം, തുലാമാസത്തിലെ മഴക്കാലം. 1976 ഇതേ പേരിൽ ഇറങ്ങിയ ഒരു ചിത്രമുണ്ട്. എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ അക്കാലത്തെ മുൻനിര താരങ്ങൾ വേഷമിട്ടു. ചിത്രത്തിലെ സംഗീതത്തിലേക്ക് വരുമ്പോൾ വലിയൊരു പ്രത്യേകത നമുക്ക് കാണാൻ കഴിയും. മലയാളി സംഗീത ആസ്വാദകർ ഒരേപോലെ ഇഷ്ടപ്പെട്ട രണ്ടു വ്യക്തികൾ, വി ദക്ഷിണാമൂർത്തി സ്വാമിയും സലിൽ ചൗധരിയും, ചേർന്നാണ് ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത്. ഇതിൽ കെ ജെ യേശുദാസും എസ് ജാനകിയും ചേർന്നാലപിച്ച ഗാനം. രചന വയലാർ രാമവർമ്മ.

വിളക്ക് മലക്കൂടങ്ങൾ ചുവന്നു വിടർന്നിടുമ്പോൾ, കുളിത്തന്നൽ നിന്റെ നേത്രമും തുലച്ചിടുമ്പോൾ, കവിളത്ത് മലക്കൂടങ്ങൾ

നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. കെ പി എസ് സിയുടെ തുലാഭാരം എന്ന നാടകത്തെ ആസ്പദമാക്കി എ വിൻസെന്റ് സംവിധാനം ചെയ്ത ചിത്രമാണ് തുലാഭാരം. തോപ്പിൽ ഭാസിയാണ് നാടകത്തിന് രചന നിർവഹിച്ചിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ ചിത്രത്തിനും തിരക്കഥ എഴുതിയിരിക്കുന്നത്. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന മനോഹര ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. ചിത്രത്തിൽ കെ ജി യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം, കല്ലോലിനിയിലൂടെ.

0: ഏഴു സ്വരങ്ങൾ തൻ ഇന്ദ്രജാലം, എങ്ങും നിറയും സംഗീതം. ശിലയിൽ ഉറങ്ങും സംഗീതമുണർന്നാൽ ശില്പങ്ങൾ ഉണ്ടാകും. ചായത്തിലലിയും സ്വരങ്ങൾ ഉണർന്നാൽ ചിത്രങ്ങൾ ഉണ്ടാകും. എല്ലാം ലയിക്കും സംഗീതം. ഏഴു സ്വരങ്ങൾ കൊണ്ട് മായാജാലം തീർക്കുന്ന സംഗീതം എന്ന അത്ഭുതത്തെപ്പറ്റി ശ്രീകുമാരൻ തമ്പി എഴുതിയ വരികൾ എല്ലാത്തിലും സംഗീതമുണ്ടെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ജയിക്കാനായി ജനിച്ചവൻ എന്ന 1978 പുറത്തിറങ്ങിയ ചിത്രത്തിലേതാണ് ഈ ഗാനം. എം കെ അർജുനന്റെ സംഗീതത്തിൽ ഗാനം ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസ്.
1: ഏഴു സ്വരങ്ങൾ തൻ ഇന്ദ്രജാലമേ, എങ്ങും നിറയും സംഗീതമേ.
2: ഏഴു സ്വരങ്ങൾ തൻ

നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. 1974 ശ്രീകുമാരൻ തമ്പി കഥ, ഗാനരചന, സംവിധാനം എന്നിവ നിർവഹിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് ചന്ദ്രകാന്തം. ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് MS വിശ്വനാഥനാണ്. ചിത്രത്തിൽ ഹംസധ്വനി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഗാനം പുഷ്പാഭരണം, വസന്തദേവന്റെ തിരുവാഭരണം എന്നു തുടങ്ങുന്നു. ആലാപനം KJ.

0: ശൂലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. കല്ലോലിനി.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
2: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന്, വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളം ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു. നന്ദി.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
2: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം തന്നെ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ. പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

ലളിതമധുരമയഗാനം പോലും കരളിലമൃതമഴ ആരോ പാടും ലളിതമധുരമയഗാനം പോലും കരളിലമൃതമഴ ചൊരിയുമളവിലിളമി

മനസ്സിനണിയറയിലേതോമേളം ഹൃദയധമനികളിലേതോ താളം മനസ്സിനണിയറയിലേതോ മേളം ഹൃദയധമനികളിൽ അവയിലുണരുമൊരു പുതിയ കുളം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ

0: തീർച്ചയായും ഒഴിവാക്കുക.
1: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM-ലെ കലാപ്രബോധിനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നന്ദന കൃഷ്ണൻ. എന്റെ വീട് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ്. ഞാൻ സീക്രട്ട് ഹാർട്ട് കോളേജിലെ 3rd year സോഷ്യോളജി സ്റ്റുഡന്റ് ആയിരുന്നു. കഴിഞ്ഞ 2 വർഷത്തെ MG യൂണിവേഴ്സിറ്റി കലാതിലകായിരുന്നു. ഈ വർഷം മത്സരിച്ചത് പോയട്രി റെസിറ്റേഷൻ ഇംഗ്ലീഷ്, പോയട്രി റെസിറ്റേഷൻ ഹിന്ദി, പോയട്രി റെസിറ്റേഷൻ തമിഴ്, പിന്നെ അതർ ഫോംസ് ക്ലാസിക്കൽ ഡാൻസ് ഒഡീസിയാണ് ചെയ്തത്. ഞാൻ 5 വയസ്സിലാണ് ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത്. അമ്മയാണ് എന്നെ ഡാൻസ് ക്ലാസ്സിൽ ആദ്യമായിട്ട് കൊണ്ട് ചേർത്തിയത്. അങ്ങനെ ഡാൻസ് പഠിച്ച് ഒരു 2nd class അരങ്ങേറ്റം കഴിഞ്ഞു. പിന്നെ ഒരു 4th class തൊട്ട് സ്കൂളിലെ കോമ്പറ്റീഷൻസിനൊക്കെ പോവായിരുന്നു. ഞാൻ ഭവൻസിന്റെ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോ 10 വരെ നമുക്ക് ഭവൻസ്

0: ഫെസ്റ്റിന് മാത്രമേ പോവാനായിട്ട് പറ്റിയിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഓൾ കേരള ഭവൻസ് ഫെസ്റ്റില് 10 പഠിക്കുമ്പോ ഭവൻസ് ജ്യോതി ടൈറ്റിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്റ്റേറ്റ് കലോത്സവത്തിൽ നിൽക്കണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു സ്റ്റേറ്റിലേക്ക് വന്നത്. പക്ഷെ കൊറോണ ആയിട്ട് എനിക്ക് അതിനൊന്നും നിൽക്കാൻ പറ്റിയില്ല. പിന്നെ കോളേജിൽ വന്നപ്പോഴാണ് MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായത്. ഫസ്റ്റ് ഇയർ വന്നപ്പോൾ ആകെ ഒരു ഐറ്റത്തിന് പോവാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ നമ്മുടെ കോളേജിൽ നിന്ന് സെലക്ഷൻ കിട്ടുന്ന ഇവന്റ്സിനാണല്ലോ നമുക്ക് പോവാൻ പറ്റുന്നത്. അപ്പോൾ ഒരൈറ്റത്തിന് എനിക്ക് ഫസ്റ്റ് ഇയർ കിട്ടിയിട്ടുള്ളൂ. പിന്നെ സെക്കൻഡ് ഇയറിൽ വന്നപ്പോഴാണ് 4 സെലക്ഷൻ കിട്ടിയത്. അപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കലാതിലകം എന്നുള്ള ടൈറ്റിൽ എക്സ്പെക്ട് ചെയ്തിട്ടൊന്നല്ല പോയത്. അത് അങ്ങനെ കിട്ടും, എനിക്കൊരു ഭയങ്കര ഫാറായിട്ടുള്ളൊരു ഡ്രീമായിരുന്നു. അതൊക്കെ കിട്ടുമോ, എനിക്കൊക്കെ കിട്ടുമോ എന്നുള്ള ഒരു ഫീലിംഗിൽ തന്നെയാണ് പോയത്. 2 കീപ്പ് ചെയ്യാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട്. പിന്നെ ഇംഗ്ലീഷ് റെസിറ്റേഷനും ഹിന്ദി റെസിറ്റേഷനും ചെറുപ്പം തൊട്ടേ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യായിരുന്നു. പക്ഷേ ഇംഗ്ലീഷ് റെസിറ്റേഷനൊന്നും ഒരു സ്കൂൾ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് തലത്തിനൊന്നും പോയിട്ടൊന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വലിയ കോമ്പറ്റീഷന് മത്സരിക്കുന്നത്. സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് ശ്യാം സാറ് തമിഴ് റെസിറ്റേഷൻ ഇങ്ങനെ ഒരു പുതിയ ഇവന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, നിന്ന് നോക്കൂ എന്ന് പറഞ്ഞത്. സെക്കൻഡ് ഇയറിൽ ഞാൻ നിന്നിട്ട് സെക്കൻഡ് പ്രൈസ് ആയിരുന്നു കോളേജിൽ നിന്ന്. അപ്പോൾ ഈ വർഷമാണ് പ്രോപ്പറായിട്ട് അത് കുറെ കൂടി എഫേർട്ട് ഇട്ട് പഠിച്ച് കറക്റ്റ് ചെയ്ത് പോയത്. അപ്പോൾ തമിഴിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഭയങ്കര ചലഞ്ചിങ്ങും ആയിരുന്നു. പൊതുവേ തമിഴ് അറിയുന്നവരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നൊരു ഇവന്റാണ്. അപ്പോൾ നന്നായി ചെയ്യണം, ഇപ്പോൾ ഒരു തമിഴത്തിക്കുട്ടി പാടുന്ന പോലെ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. തമിഴ് ഞാൻ ചൊല്ലിയത് വൈരമുത്തുവിന്റെ കൂട് എന്നുള്ളൊരു കവിതയായിരുന്നു. അതിന്റെ കുറച്ച് വരികൾ ചൊല്ലാം. തമിഴൻ കവിത്തേനെ സുവയ്ക്ക വന്നിരിക്കും നടുവറുളിട്ട തമിഴാർ വലർ അനേവർക്കും என் அன்பான வணக்கம். புறம்போக்கு நிலத்தில் கட்டப்பட்டிருப்பதாக சொல்லி தங்கள் குடிசை இடிக்க வந்திருக்கும் அரசு அதிகாரிகளிடம் தங்களுக்கு வேற இடமில்லை என்று ஒப்பாரி வைக்கிறாள் அந்த ஏழை தாய். கவி பேரரசு வைரமுத்து எழுதிய கூடு என்னும் கவிதையை உங்கள் முன்மொழிய விழைகிறேன். கவித்தே நுகர வாருங்கள். ஏலே தோரசாமி, எங்கடா உங்கப்ப கள்ளுக்கட போயிருப்பா? கையோட கூட்டியாடா வீட்டை இடிக்கிறாக, வெறப்பா நிக்கிறாக, ஓட்ட பிடிக்கிறாக, ஓடி போய் கூட்டியாடா. சாமிகளா சாமிகளா, சர்க்கார் சாமிகளா, செலந்தி கூடைக்கே சீட்டு வாங்கி வந்திகளா? சித்த ரொம்ப நசுக்கத்தா சீப்பேறி வந்தியளா? அரைச்செண்டு வீடடிக்க ஆர்டர் வாங்கி வந்தியளா? வெள்ளாட்டு காம்பினிலே விஷவடியா கணா கண்டே, ஓட எல்லா ரத்தம் ஓடி வர கணா கண்டே, காத்து கருப்பாச்சே கண்ட கணா பளிச்சிருச்சே, எள்ளு செடி மேல இடிவந்து விழுந்துருச்சே. முள்ளெடுக்க போயிருக்கும் மூத்தவனை காணலியே, 7 படிக்க போன இளையவளும் காணலியே, ஒத்தையில நான் இருந்து ஒலை கரிசி போடையில வாய்க்கரிசி கொண்டு வந்து வாசப்ப கண்ணிக்கிறாக, இத்தி உதச்சாலே இத்து வீடும் சுவருக்கு, இத்தி உதச்சாலே இத்து வீடும் சுவருக்கு, கடப்பார எது கையா கவர்மெண்ட் ஆளுகளே? நாம் பட்ட பாடு நாய்ப்படுமா பேய்ப்படுமா, கடையும் தயர்படுமா காஞ்சிவரம் தரிப்படுமா?
1: പോയട്രി സ്റ്റേഷൻ സെലക്ട് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 1 ചെറുപ്പം തൊട്ടേ പോയട്രി സ്റ്റേഷൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഡാൻസ് ചെയ്യുന്ന പോലെ, ഡാൻസിൽ നമ്മളിങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന പോലെ, നമുക്ക് പോയട്രിയിൽ ഇപ്പോൾ എന്ത് തീം എടുക്കുന്നത്, ഇപ്പം ഞാൻ ഹിന്ദി ചെയ്ത് ഭ്രൂണഹത്യയെ പറ്റിയായിരുന്നു. അപ്പോൾ അതാകുമ്പോൾ ഒരു കുട്ടിയുടെ ഇമോഷൻ നമുക്ക് കൺവേ ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടുന്നുണ്ട്. അതുപോലെ ഇംഗ്ലീഷ് ഞാൻ ചെയ്തത് ട്രാൻസ്ജെൻഡേഴ്സിനെ പറ്റിയായിരുന്നു. അപ്പോൾ അത് അവരുടെ ഇഷ്യൂസൊക്കെ നമുക്ക് അതൊന്ന് എക്സ്പ്രസ് ചെയ്ത് പറയാനുള്ളൊരു സ്പേസ് നമുക്ക് പോയട്രി സ്റ്റേഷനിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് പോയട്രി റെസിറ്റേഷൻ ചെയ്യാൻ ഇഷ്ടമുള്ളത്. പക്ഷെ എന്നാൽ പോലും എനിക്ക് ഡാൻസ് ഇവൻസിന് പോകണം എന്നായിരുന്നു കൂടുതൽ താല്പര്യം. പക്ഷെ എന്നാലും പോയട്രി റെസിറ്റേഷനാണ് കോളേജിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ് ഈ ഏറ്റത്തിനൊക്കെ വന്നത്.

സ്കൂളിൽ പഠിക്കുമ്പോൾ ഭവൻസ് ഫെസ്റ്റിനൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ലിമിറ്റഡ് ഇവൻസിലേ നമുക്ക് നിൽക്കാൻ പറ്റാറുണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളാണെങ്കിൽ നമുക്ക് സഹോദരിക്ക് പോകാൻ പറ്റാറില്ല, ഭവൻസിന് മാത്രമായിരുന്നു നമ്മൾക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടായത്. അപ്പോൾ സഹോദരിക്ക് ഒരു വർഷം ഭവൻസ് ഫെസ്റ്റ് ഇല്ലാത്തപ്പോൾ സംസ്കൃതം റെസിറ്റേഷന് പോയിട്ടുണ്ട് ഞാൻ. അപ്പോൾ അന്ന് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭവൻസിലോട്ട് വന്നപ്പോൾ ഇതിനൊന്നും നിൽക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഭവൻസിൽ പഠിക്കുമ്പോൾ കുറച്ചുകൂടി ലിമിറ്റഡ് ഇവൻസിനാണ് നിൽക്കാറുള്ളത്. മെയിനായിട്ട് ഞാൻ ഭരതനാട്യം, മോഹിനിയാട്ടം അതിനൊക്കെയാണ് പോയിട്ടുള്ളത്. ആദ്യം ഭവൻസ് ഫെസ്റ്റിന് പോയിക്കുന്നത് 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു. അപ്പോൾ ആ വർഷം ഭരതനാട്യം ഫസ്റ്റും മോഹിനിയാട്ടം സെക്കൻഡ് ആകാണ്ട് ഉണ്ടായിരുന്നു. പിന്നെ 8-ലും 9-ലും 1 പോകാൻ പറ്റിയിട്ടില്ല. 9-ാം ക്ലാസ്സിൽ പ്രളയം അതൊക്കെ ഉണ്ടായി. അങ്ങനെ പിന്നെ പോവാൻ പറ്റിയത് 10-ൽ പഠിക്കുമ്പോഴാണ്. അപ്പൊ 10-ൽ പഠിക്കുമ്പോൾ ഞാൻ സ്കൂളില് 6-7-8-ത്തിനൊക്കെ നിൽക്കാറുണ്ടായിരുന്നു ഭവൻസിന്. പക്ഷെ നമുക്ക് 3 ഇവൻസിനെ പോവാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ ഭവൻസിന് ഭരതനാട്യം, മോഹിനിയാട്ടം, ഹിന്ദി റെസിറ്റേഷൻ ഇതിനാണ് പോയത്. അങ്ങനെ ഭരതനാട്യം ഫസ്റ്റ്, മോഹിനിയാട്ടം 3rd ആയിരുന്നു 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അങ്ങനെയാണ് ഭവൻസ് ജ്യോതി കിട്ടിയത്. MG യൂണിവേഴ്സിറ്റി കലോത്സവം ഞാൻ ഇത്രയും കാലം നിന്നതിൽ ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. കലോത്സവത്തിന് പോകുമ്പോൾ ഞാൻ ഓരോ വർഷം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു 7 ദിവസമാണ് കലോത്സവത്തിന്റെ. അമ്മയാണ് അതിനൊക്കെ ഏറ്റവും വലിയ സപ്പോർട്ടായിട്ട് ഉള്ളത്. അമ്മയ്ക്കും എന്നെ പോലെ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇതിന്, കലോത്സവം കോമ്പറ്റീഷന് പോവുക, ഓരോ സ്ഥലത്തെ കാര്യങ്ങളും അവിടുത്തെ കൾച്ചറും അങ്ങനെയൊക്കെ പോവാൻ അമ്മയ്ക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ 2 വർഷം അമ്മയാണ് കൂടെ കലോത്സവത്തിനൊക്കെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ നമ്മുടെ കോളേജിലെ ടീച്ചേഴ്സ് ഉണ്ട്, വോളണ്ടിയേഴ്സ് ഉണ്ട്. അങ്ങനെ ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് ഒരു വലിയ പാർട്ടാണ് ഇതിൽ. MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് 2 വർഷമായിട്ട് ഞാൻ ചൊല്ലണ കവിത ട്രാൻസ്ജെൻഡേഴ്സിന് പോയാണ്. വാട്ട് ഇറ്റ്സ് ലൈക്ക് ടു ബി ട്രാൻസ്ജെൻഡർ ബൈ ലീ മൊക്കോബെ. അപ്പോൾ ഇതിൽ ലീ മൊക്കോബെ ഈ ട്രാൻസ്ജെൻഡറിൻ്റെ ഒരു ആളുടെ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആളുടെ ഒരു ലൈഫ് എങ്ങനെ, ഹൗ ഹി കെയിം ഔട്ട് ആസ് എ ട്രാൻസ്ജെൻഡർ, അതാണ് ഈ പോയത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിലെ കുറച്ച് ലൈൻസ് പാടാം. The first time I uttered a prayer was in a glass-stained cathedral. I was kneeling long after the congregation was on its feet. Dip both hands into holy water, trace the Trinity across my chest. My tiny body drooping like a question mark all over the wooden pew. I asked Jesus to fix me, and when he did not answer, I befriended silence in the hopes that my sin would burn and salve my mouth would dissolve like sugar on tongue. But shame lingered as an aftertaste, and in an attempt to reintroduce me to sanctity, my mother told me of the miracle I was, said I could grow up to be anything I want. I decided to be a boy. It was cute. I had snap back, toothless grin, used kidneys as street cred, played hide and seek with what was left of my goal. I was set. The winner to a game the other kids couldn't play. I was a mystery of an anatomy, a question asked but not answered. Tight dropping between an awkward boy and an apologetic girl. But when I turned 12, the boy face wasn't deemed cute anymore. ഞാൻ ചെറുപ്പത്തിൽ ഇപ്പോൾ റിയാലിറ്റി ഷോ ഒക്കെ നടക്കുമ്പോൾ, ടി വിയിൽ ഇങ്ങനെ പാട്ടൊക്കെ നടക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഡാൻസ് കളിക്കാൻ കണ്ടിട്ടാണ് മെയിനായിട്ട് അമ്മ ഇങ്ങനെ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ട് ചേർത്തിയതും. അപ്പോൾ എന്നെയും ചേച്ചിയും ഡാൻസ് ക്ലാസ്സിൽ കൊണ്ട് ചേർത്തി. അങ്ങനെയാണ് ഡാൻസ് പ്രോപ്പറായിട്ട് പഠിക്കാൻ തുടങ്ങിയതും. പിന്നെ അങ്ങനെ ഓരോ ടീച്ചേഴ്സിൻ്റെ അടുത്ത് മാറി മാറി അങ്ങനെയാണ് ഇവിടം വരെ എത്തിയത്. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ 4-5 വർഷം വീണ പഠിച്ചിരുന്നു. പിന്നെ അതെനിക്ക് ഡാൻസിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റാണ്ട് പിന്നെ അത് പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി കുറച്ചുകാലം കഴിഞ്ഞ് വീണ്ടും വീണയൊക്കെ പഠിക്കണം എന്നുണ്ട്. കോമ്പറ്റീഷന് പോകുമ്പോൾ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഭവൻസ് ഫെസ്റ്റിനായാലും നമ്മളിപ്പോൾ കളിച്ചിറങ്ങി കഴിയുമ്പോൾ നമ്മളെ അറിയാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഡാൻസേഴ്സ് ഇപ്പോൾ നമ്മുടെ അടുത്ത് വന്നിട്ട് നന്നായി കളിച്ചു എന്ന് പറയുന്നത്, ആരുടെ അടുത്താണ് പഠിക്കുന്നത് അങ്ങനെ ചോദിക്കുന്നത്.

0: ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ എം ജി കലോത്സവം ആയാലും ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ നമുക്ക് ഇടയ്ക്കൊക്കെ കാണായിരുന്നു. ഇപ്പൊ ചില കോളേജസ് ആയിട്ട് എന്നാലും നമുക്ക് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണെങ്കിലും ഇപ്പോ ചില പാർട്ടിസിപ്പൻസ് ഒക്കെ ആയിട്ട് നമ്മള് നല്ലൊരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് അതൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അല്ലെങ്കിൽ തന്നെ അറിയാത്ത ആൾക്കാരായാലും ഇപ്പൊ പോയട്രി ചെയ്താലും നമ്മുടെ അടുത്ത് ഏത് കോളേജിലാ വന്നത് അല്ലെങ്കിൽ ആരുടെ അടുത്താ പഠിക്കുന്നത് ഏതാ ചൊല്ലിയത് നന്നായി ചൊല്ലി അങ്ങനെയൊക്കെ ചോദിക്കും. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ്. പിന്നെ ഡാൻസ് ആയാലും ഇപ്പൊ ഒഡീസി ഒക്കെ ചെയ്തു കഴിഞ്ഞ് വന്നാലും നമ്മുടെ അടുത്ത് ഇങ്ങനെ അറിയാത്തവരൊക്കെ വന്നിട്ട് നമുക്ക് നന്നായിട്ട് കളിച്ചു എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കലോത്സവത്തിൽ ഏറ്റവും കോർ മെമ്മറി എന്ന് പറയാനുള്ളത് വാലിഡിറ്ററി ഫംഗ്ഷൻ തന്നെയാണ്. പോയട്രി റെസിറ്റേഷൻ ഹിന്ദിയിലേക്ക് വരുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് സ്ഥിരം ഒരു 4-5 ഇവന്റ് എനിക്കൊരു നമ്പറിലാണ് ഞാൻ ഇവന്റ്സിന് നിന്നിരുന്നത്. അങ്ങനെ എലക്യൂഷന് ഞാൻ സ്ഥിരമായിട്ട് പങ്കെടുക്കാറുണ്ടായി. പിന്നെ ഒരു ഹൈസ്കൂളിലേക്ക് എത്തിയപ്പോൾ എലക്യൂഷൻ ഇവന്റ് നമുക്കില്ലായിരുന്നു. അപ്പോ അങ്ങനെ ആണ് എന്നാ ഹിന്ദി റെസിറ്റേഷന് വെറുതെ നിന്ന് നോക്കാം വെച്ച് നിന്ന് നോക്കിയത്. അപ്പൊ എന്റെ അമ്മയുടെ സ്കൂളിലെ പ്രിൻസിപ്പൽ ശ്രീജിത്ത് സാറാണ് എന്നെ ആദ്യമായിട്ട് ഹിന്ദി റെസിറ്റേഷൻ അങ്ങനെ പഠിപ്പിച്ചു തന്നതും. ഞാൻ പഠിച്ച സാറിന്റെ അടുത്ത് കറക്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഹിന്ദി റെസിറ്റേഷന് നിന്നത്. അങ്ങനെ ആ വർഷം ഫസ്റ്റ് കിട്ടി. പിന്നെ അതിനുശേഷം ഹിന്ദി റെസിറ്റേഷൻ ആയിരുന്നു എപ്പോഴും പ്രൈസ് കിട്ടുന്ന ഒരു ഇവന്റ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് പാടിയ ഹിന്ദി റെസിറ്റേഷന്റെ കൃഷ്ണയ്ക്ക് ഈ ചേതാവനി എന്ന് പറഞ്ഞൊരു പോയാണ്. അതിന്റെ കുറച്ച് ലൈൻസ് പാടാം. വർഷോ തക് വന്മേ ഘൂം ഘൂം ബാധ വിഘ്നോ കു ചൂം ചൂം സഹ ധൂപ് ധാം പാനി പത്ഥർ പാണ്ഡവ് ആയേ കുച്ച് ഓർ നിഖർ സൗഭാഗ്യന ശബ്ദൻ സോതാ ഹൈ ദേഖേ ആഗേ ക്യാ ഹോതാ ഹൈ മൈത്രി കി രാഹ് ബതാനേ കോ സബ്കോ സുമാർഗ് പർ ലാനേ കോ ദുര്യോധന കോ സംജാനേ കോ ഭീഷണ വിദ്വംസ് ബചാനേ കോ ഭഗവാൻ ഹസ്തിനാപുർ ആയേ പാണ്ഡവ ക സന്ദേശ ലായേ ദോ ന്യായ അഗർ തോ ആധാ ദോ പർ ഇസ്മേ ഭീ യദി ബാധാ ഹോ തോ ദേ ദോ കേവൽ 5 ഗ്രാം രഖോ അപ്നി ധർത്തി തമാം ഹം വഹി ഖുഷി സേ ഖായേഗേ പരിജൻ പർ അസി ന ഉഠായേഗേ ഹരി നെ ഭീഷണ ഹുംകാർ കിയാ അപ്നാ സ്വരൂപ വിസ്താർ കിയാ ഡഗ്മഗ് ഡഗ്മഗ് ദിഗജ് ഡോലേ ഭഗവാൻ കുപിത് ഹോകർ ബോലേ ജൻജീർ ബടാകർ സാധ് മുജേ ഹാ ഹാ ദുര്യോധൻ ബാന്ധ് മുജേ.
1: പോയട്രി റെസിറ്റേഷൻ എടുക്കുമ്പോ മെയിനായിട്ട് കണ്ടംപററി ഇഷ്യൂസ് എടുക്കാനാണ് നോക്കാറ്. പിന്നെ അതില് എത്രത്തോളം ഇമോഷൻസ് വരുന്നു, പിന്നെ എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, പിന്നെ അതിൻ്റെ ഓദർ, പിന്നെ അതിൻ്റെ ഡ്യൂറേഷൻ. ഇപ്പോൾ എം ജി യൂണിവേഴ്സിറ്റി കലോത്സവം ആകുമ്പോൾ നമുക്ക് ഹിന്ദിക്കും ഇംഗ്ലീഷിനും 10 മിനിറ്റാണ് വരുന്നത്. അപ്പോൾ 10 മിനിറ്റ് ലോങ് ആയിട്ടുള്ള പോയം, പിന്നെ അത് എങ്ങനെ അത് ഓഡിയൻസിലേക്ക് എത്തും അല്ലെങ്കിൽ അത് എത്താനുള്ള ചാൻസസ് ഉണ്ടോ, പാടിക്കഴിഞ്ഞ് ഇമ്പാക്റ്റ് വരുമോ, ഇങ്ങനത്തെയൊക്കെ ഫാക്ടേഴ്സാണ് മെയിനായിട്ട് പോയട്രി റെസിറ്റേഷൻ എടുക്കുമ്പോൾ നോക്കാറുള്ളത്. ഹിന്ദി ഞാൻ ഈ വർഷം ചൊല്ലിയത് ഭ്രൂണഹത്യയെ പറ്റി പറയുന്ന ഒരു പോയാണ്. അപ്പോൾ ഒരു കുഞ്ഞിക്കുട്ടി പാടുന്ന പോലെയാണ് ഈ പോയം പോകുന്നത്. എന്നെ ശ്യാമല സാറാണ് പഠിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ലൈൻസ് ഞാൻ ചൊല്ലാം.
2: മാ മാ അജീബ് സാ ലഗ് രഹാ ഹൈ നാ യേ ശബ്ദ് സുൻകർ നഹീ ഹൈ കോയി തുമേ ഇസ് നാം സേ പുകാർനെ വാലാ മാ ബൻ കർ ഭീ നഹീ ബൻ പായി തും മാ ചോക്കോ മത് മാ മൈ ഹൂ തുമ്മാരി ബേട്ടി തുമ്മാരെ ആഖരി സന്താൻ ജോ ഇസ് ദുനിയാ മേ ആനേ സേ പെഹലേ കർ ദീ ഗയി വിദാ മൻ കർത്താ ഹൈ മാ ആജ് ബാത് കർനെ കോ തുംസേ ബൈഠൂ ആജ് തുമ്മാരെ സാഥ് മുജേ യാദ് ഹൈ തുമ്മാരെ ഹാത്തോ നേ പെഹലെ പെഹൽ ജബ് ഛൂ കർ ദേഖാ ഥാ മുജേ ഹോ ഗയി ഥീ മേ ഏകാഏക് അപ്നി ഉമ്ര സേ കൈ ഗുണാ ബഡി കിത്നാ കുച്ച് ഥാ ജോ സമാ ഗയാ ഥാ മേരേ ഭീതർ തും ചാത്തി ഥീ ജൽദി സേ ജൽദി പിതാജി ജാനേ കി ഇസ് ദുനിയാ മേ ആനേ വാലി ഹൈ ഏക് നന്നി ജാൻ बार बार उठकर जाना दरवाजे तक तुम्हारा लौट कर आना फिर रसोई में खड़े रहना शीशे के सामने

0: को राख कर देखना अपने आप को। महक उठता था मैं पूरा घर तुम्हारे और पिताजी के संसर्ग से। एक और जहां वही दादी की तेज दहाड़ मेरे अंदर भी पैदा कर देती थी सिरन। दादी के लड़का होने की चाह के आगे तुम बन जाती थी एक गहरा कुआ जिसकी कोई दाह नहीं थी। तुम्हें मालूम है मुझसे पहले मेरे तीन बहनों का वही हुआ था हसर जो मेरा होना था, मगर उन्होंने तो तोड़ दिया था दम मुझसे भी कम उम्र में। तुमने इस बार मुझे जिंदा रखने की कसम खा ली थी शायद। मगर माँ उस रात क्या हुआ था?
1: ഡാൻസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് എൻ്റെ ടീച്ചേഴ്സിലൊരാളായ ഹുസ്നാബാൻ ടീച്ചറാണ്. ടീച്ചർ ഭയങ്കര സീനിയർ ആർട്ടിസ്റ്റാണ് മോഹിനിയാട്ടത്തിൽ. പക്ഷെ ടീച്ചർ എപ്പോഴും ഭയങ്കര ഹമ്പിളായിട്ടാണ് നിൽക്കാറുള്ളത്. ഭയങ്കര എഫേർട്ടും ഡെഡിക്കേറ്റഡും ആയിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നതും. അപ്പോൾ ടീച്ചറാണ് എനിക്ക് ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് ഡാൻസിൽ. അപ്പോൾ ഡാൻസ് ഇനിയും പഠിക്കുക, ഏത് കരിയർ എടുക്കുകയാണെങ്കിലും ഡാൻസ് കൂടെ കൊണ്ടുപോവുക എന്നാണ് എൻ്റെ ആഗ്രഹം. ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുന്നത് പി ജി ചെയ്യണം, പിന്നെ പി ജി കഴിഞ്ഞ് യു പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യണം, യു പി എസ് സി സിവിൽ സർവീസ് എഴുതണം. ഇതൊക്കെയാണ് ഇപ്പോഴുള്ള ഡ്രീം, കൂടെ ഡാൻസ് കൊണ്ട് പോകണം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനിയിൽ വന്ന് എൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനും കവിതകൾ ചൊല്ലാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. കലാപ്രബോധിനി.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.